വലിയൊരു പാറയുടെ അടിയിൽപ്പെട്ട ഒരു ചെറിയ വിത്ത് തനിക്കൊരിക്കലും വെളിച്ചം കാണാൻ കഴിയില്ലെന്ന് ആദ്യമായെങ്കിലും തോറ്റു കൊടുക്കാൻ തയ്യാറാകാതെ അത് ദിവസങ്ങളോളം ഇരുട്ടിൽ കിടന്ന് പോരാടി. നിരന്തരമായ പരിശ്രമത്തിലൂടെ ആ കൊച്ചു വിത്ത് പാറയുടെ വിടുവിലൂടെ പുറത്തുവന്ന് മനോഹരമായ ഒരു പൂച്ചെടിയായി മാറി. പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ആത്മവിശ്വാസത്തോടെയുള്ള നിരന്തരമായ പരിശ്രമം ഉണ്ടെങ്കിൽ ഏത് ഇരുട്ടിൽ നിന്നും നമുക്ക് വിജയത്തിന്റെ വെളിച്ചത്തിലേക്ക് വളരാൻ സാധിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 14, കൊല്ലവർഷം 1201, കർക്കിടകം 29, വെള്ളിയാഴ്ച.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: മോർണിംഗ് ഓജോ.
1: ഓരോ പുതിയ മോർണിംഗും ജീവിതം നമുക്ക് നൽകുന്ന പുതിയൊരു ക്യാൻവാസ് ആണ്. ഇന്നലകളിലെ സങ്കടങ്ങളോ പരാജയങ്ങളോ അവിടെ വരയ്ക്കേണ്ടതില്ല. പുതിയ പ്രതീക്ഷകൾ, പുതിയ സ്വപ്നങ്ങൾ, നിറയെ സന്തോഷം. എല്ലാ ദിവസവും പുതിയൊരു തുടക്കമാണ്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ്, കാരണം ഇന്നൊരു ഫ്രൈഡേ ആണല്ലേ. ആഴ്ചയിലെ 7 ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിവസം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സംശയമില്ലാതെ പറയാം അത് ഫ്രൈഡേ ആണെന്നല്ലേ. തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു മടിയോ ക്ഷീണമോ ഒന്നും ഫ്രൈഡേ രാവിലെ നമുക്ക് ഉണ്ടാവാറില്ല. പകരം ഒരു പ്രത്യേക ഉന്മേഷമാണല്ലേ. ജോലിക്ക് പോകുന്നവരായാലും ബിസിനസ് ചെയ്യുന്നവരായാലും എന്തോ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു ദിവസമാണ് ഈ ഫ്രൈഡേ എന്ന് പറയുന്നത്. സോ ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ സമ്മാനിക്കട്ടെ. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള സന്തോഷം നിറഞ്ഞ ഒരു ഫ്രൈഡേ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി ഉസ്താദ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
5: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
6: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ 17 August വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
7: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
9: ഹുണതേ ആജാ സജനാ തേരീ യാദ് സതാവേ, ടോലി ടോൽ ബജാവേ, ഹീത് ഖുഷി ദേ ഗാവേ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ചേട്ടാ വേഗം ഇറങ്ങ്, 100 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
3: 100 മണിക്കൂറോ? എങ്ങോട്ട്?
2: ഓക്സിജനിൽ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ ആരംഭിച്ചു. ഓഗസ്റ്റ് 17 വരെ
4: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കും, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, സമീപം പുലമൺ, കൊട്ടാരക്കര.
8: മോർണിംഗ് മോജോ.
9: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. 1st സാലറി അക്കൗണ്ടിലെ ക്രെഡിറ്റ് ആകുന്ന സമയത്ത് നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? പിന്നെ അങ്ങോട്ട് ഷോപ്പിംഗ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട്, പുതിയ സിനിമകൾ, അങ്ങനെ പ്ലാൻസ് ഒരുപാടായിരിക്കും. പക്ഷേ മാസം പകുതി എത്തുമ്പോഴേക്കും, അതായത് ഇന്നത്തെ പോലെ ഈ ഒരു 14th ആകുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ഞെട്ടും അല്ലേ? കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ എവിടെ പോയി എന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. ഈ ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാനായിട്ട് ഒരു റീസൺ ഉണ്ട്. ഇന്ന് ഫിനാൻഷ്യൽ അവയർനെസ് ഡേ ആണ് കേട്ടോ. ഈ ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇൻകം എങ്ങനെ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നന്നായിട്ട് പൈസ സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ആ പോകുന്ന പൈസ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നും അത് തരം തിരിച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് വളരെ നന്നായിരിക്കും. ഇങ്ങനൊരു പ്രോപ്പർ ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണ് അനാവശ്യമായിട്ട് നമ്മുടെ ക്യാഷ് വേസ്റ്റ് ആവുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സേവിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. സാലറി കിട്ടിയിട്ട് ചിലവൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എമൗണ്ട് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അക്കൗണ്ടിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അതിനു പകരം നമ്മുടെ ഇൻകം കിട്ടുമ്പോൾ തന്നെ ചെറിയൊരു പോർഷൻ ആദ്യം തന്നെ സേവിങ്സിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതൊരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അത് റെഗുലർ ആയിട്ട് മാറ്റിവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ലൈഫിൽ എപ്പോഴാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ വരിക എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് ആവാം, അല്ലെങ്കിൽ ജോബ് പോകുന്ന ഒരു സിറ്റുവേഷൻ ആകാം. ആ ഒരു സമയത്ത് മറ്റൊരാളുടെ മുന്നിൽ പോയിട്ട് കൈ നീട്ടാതെ നമ്മുടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കുറഞ്ഞതൊരു 3-4 നമ്മുടെ ലിവിങ് എക്സ്പെൻസ് എങ്കിലും ഇങ്ങനെയൊരു ഫണ്ടിൽ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നമുക്കൊരു ധൈര്യം നൽകുന്ന ഒന്നാണ്. ഇനി പൈസ വെറുതെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. അവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു ഓപ്ഷൻ വരുന്നത് കേട്ടോ. ഇതിനായിട്ട് വലിയ വലിയ തുകയൊന്നും വേണമെന്നില്ല. വളരെ ചെറിയ എമൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. മ്യൂച്വൽ ഫണ്ട്സ്, പോസ്റ്റ് ഓഫീസ് സ്കീംസ്, അല്ലെങ്കിൽ ഗോൾഡ് പോലെയുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു വലിയ ഡ്രീമാണ്. അതിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മണി മാനേജ്മെന്റ് സ്കിൽസ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണം. വലിയ മാറ്റങ്ങളൊന്നും ഒറ്റയടിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് മുതൽ ഒരു ചെറിയ സ്റ്റെപ്പ് നമുക്ക് എടുത്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആരും മറക്കണ്ട. ഇന്ന് ഫിനാൻഷ്യൽ അവയർനെസ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റ് ആയിട്ടുണ്ട്. ഫെജോ പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും
4: ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ. ഓഗസ്റ്റ് 17 വരെ വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
1: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില. മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. രാജ്യമെമ്പാടും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാജ്യത്തിന്റെ ചരക്കുസേവന കയറ്റുമതി ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനസൌഹൃദമാക്കുന്നതിനുള്ള മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 20 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യദിനത്തോട് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാത്രി 7 മണിക്ക് അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. രാത്രി 9:30 പ്രാദേശിക ഭാഷകളിൽ അഭിസംബോധനയുടെ പ്രക്ഷേപണം ഉണ്ടാകും. ദൂരദർശനിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും അതാത് പ്രാദേശിക ഭാഷകളിലും രാഷ്ട്രപതിയുടെ അഭിസംബോധന സംപ്രേഷണം ചെയ്യും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തിൽ ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കുമെന്ന പ്രത്യേകതയും ഉണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർ ഘർ തിരംഗയുടെ ഭാഗമായ തിരംഗായാത്രകളും പുരോഗമിക്കുകയാണ്. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതും ഓരോ പൌരന്റെയും അന്തസ്സും നീതിയും ഉറപ്പാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതും നമ്മുടെ പവിത്രമായ കടമയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിഭജനത്തിന്റെ ഭീകരതയെ അനുസ്മരിക്കുന്ന ദിനമായ ഇന്ന് 1947 ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെടുകയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവരുടെയും ഓർമ്മ പുതുക്കി രാജ്യം ആദരാഞ്ജലികൾ അർപ്പിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീകരത അനുസ്മരണ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. രാജ്യത്തിന്റെ ചരക്ക് സേവന മേഖലകളിലെ കയറ്റുമതിയിൽ വൻ വർധന. ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി കയറ്റുമതി 80.14 ബില്യൺ US ഡോളറിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
1: ചരക്ക് കയറ്റുമതിയിലെ മികച്ച പ്രകടനമാണ് രാജ്യത്തിന്റെ ഈ നേട്ടത്തിന് പ്രധാന കാരണമെന്ന് വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി രാജ്യങ്ങളായ അമേരിക്ക, ചൈന, സിംഗപ്പൂർ, കെനിയ, മലേഷ്യ എന്നിവിടങ്ങളിലേക്കും UAE, നെതർലൻഡ്സ്, ജർമ്മനി, ദക്ഷിണാഫ്രിക്ക, ടാൻസാനിയ, ഓസ്ട്രേലിയ, ശ്രീലങ്ക, ഇറ്റലി, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിയിൽ ഈ വർഷം ജൂലൈയിൽ മികച്ച വളർച്ച രേഖപ്പെടുത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ 4 മാസങ്ങളിൽ സിംഗപ്പൂർ, ചൈന, ടാൻസാനിയ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നിവ കയറ്റുമതി മൂല്യം ത്തിൽ വൻ വർധനം രേഖപ്പെടുത്തിയ പ്രധാന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ആഗോളതലത്തിൽ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും പശ്ചിമേഷ്യൻ മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ജൂലൈയിൽ 8.62% അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 12.85% വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ നടക്കുന്ന മുതിർന്ന പൌരന്മാർക്കായുള്ള ദേശീയ കൌൺസിലിന്റെ 5th യോഗത്തിൽ കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ഇന്ന് അധ്യക്ഷത വഹിക്കും. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. മന്ത്രാലയങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും മുതിർന്ന പൌരന്മാർക്ക് സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത കൂടുതൽ ദൃഢമാക്കുന്നതിന് ചർച്ചകൾ സഹായിക്കുമെന്ന് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. നീതിന്യായ വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാൻ സുപ്രീംകോടതി പ്രതിജ്ഞാബദ്ധമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഈ പ്രതിജ്ഞാബദ്ധതയുടെ ഉദാഹരണമാണ് കോടതി നടപടികളുടെ തത്സമയ സംപ്രേഷണം എന്നും അദ്ദേഹം പറഞ്ഞു. ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം. കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: देश में जो केस पेंडेंसी है उसको लेकर के हमने विशेष कार्य करने का एक निश्चय किया। केस मैनेजमेंट का, डॉकेट मैनेजमेंट जिसको बोलते हैं कोर्ट में, उसके ऊपर हमने एक सुचारू रूप से एक योजना बनाई और कुछ ऐसे मामले जो बहुत ही संवेदनशील मामलों को पहले निर्णय करने का हमने फैसला किया।
0: ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. ചമോലി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലാണ് അപകടമുണ്ടായത്. കുടുങ്ങിക്കിടന്നിരുന്ന 22 തൊഴിലാളികളിൽ 20 പേരെ രക്ഷപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് അടൂർ പ്രകാശ് എംപി പരിസ്ഥിതി മന്ത്രിക്ക് കത്ത് നൽകുകയും പിന്നീട് അനുമതി ലഭിച്ച വിവരം മന്ത്രാലയം അദ്ദേഹത്തെ അറിയിക്കുകയുമായിരുന്നു. കേരളത്തിൽ ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നുചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി BJP കൊച്ചി നഗരത്തിൽ സംഘടിപ്പിച്ച തിരങ്കായാത്ര കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിച്ച് മറൈൻ ഡ്രൈവ് വരെ നീണ്ട തിരങ്കായാത്രയുടെ ഭാഗമായി വന്ദേമാതരം ആലാപനമുൾപ്പെടെ അരങ്ങേറി. ഇന്ത്യൻ വ്യോമസേന ബാൻഡ് തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച സംഗീത വിരുന്ന് നഗരവാസികൾക്ക് വിസ്മയമായി. ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വ്യോമസേനയിലെയും മറ്റ് സേനാവിഭാഗങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദക്ഷിണ വ്യോമസേനയുടെ സംഗീത വിരുന്ന് ആസ്വദിക്കാൻ വലിയ ജനാവലിയാണ് എത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്നു രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 മണിവരെയാണ് പരിപാടി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിക്കുശേഷം തിരികെ പോകാൻ KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരളത്തിലേക്ക് 90 അധിക ബസ് സർവീസുകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഈ മാസം 21 മുതൽ 25 വരെയാകും കേരളത്തിലേക്ക് പ്രത്യേക ബസ് സർവീസുകൾ നടത്തുകയെന്ന് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വൃത്തങ്ങൾ ആകാശവാണിയോട് വ്യക്തമാക്കി. ഇതിനുശേഷം ഈ മാസം 30 മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരിച്ചും പ്രത്യേക സർവീസുകൾ ഉണ്ടാകും. കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, പാലക്കാട്, തൃശൂർ, കോട്ടയം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാവും പ്രത്യേക ബസ് സർവീസുകൾ. 4 അതിലധികം പേരോ ഒരുമിച്ച് ബുക്ക് ചെയ്താൽ 5%, മടക്കയാത്ര കൂടി ഒരുമിച്ച് ബുക്ക് ചെയ്താൽ 10% ഇളവ് അനുവദിക്കുമെന്നും അറിയിച്ചു.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയാടെക്കിന്. ഇന്നലെ രാത്രി ടൊറന്റോയിൽ നടന്ന ഫൈനലിൽ 7-ാം സീഡായ സ്വിയാടെക് 2-ാം സീഡ് താരം എലേന റൈവാക്കിനെയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം നേടി ഇന്ത്യ. അണ്ടർ 23 സീനിയർ വിഭാഗങ്ങളിലായി 13 സ്വർണവും 8 വെള്ളിയും 14 വെങ്കലവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യത്തിന് കോമൺവെൽത്ത് ഫെൻസിംഗ് ഫെഡറേഷൻ നൽകുന്ന വിൽക്കിൻസൺ സ്വാർഡ് ട്രോഫിയും ഇന്ത്യ കരസ്ഥമാക്കി. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2-ാം ടെസ്റ്റ് ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 80-ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. രാജ്യമെമ്പാടും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാജ്യത്തിന്റെ ചരക്ക് സേവന കയറ്റുമതി ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനസൌഹൃദമാക്കുന്നതിനുള്ള മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 20 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച്
5: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ചേട്ടാ വേഗം ഇറങ്ങ്, 100 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
7: 100 മണിക്കൂറോ? എങ്ങോട്ട്?
6: ഓക്സിജനിൽ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ ആരംഭിച്ചു ഓഗസ്റ്റ് 17 വരെ.
8: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
9: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
2: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: ഓണക്കാലം വരവായി പൂവിളികളും പൂക്കളവും ഒക്കെ ആയിട്ട് നാടാകെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണല്ലേ. ഈ ഓണം എന്ന് പറയുമ്പോൾ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ സാധാരണക്കാരുടെ മനസ്സിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ് അതിനായിട്ടുള്ള ചെലവുകൾ എന്ന് പറയുന്നത് അല്ലേ. വിലക്കയറ്റത്തിൻ്റെ ഈ ഒരു കാലത്ത് വീട്ടു ബഡ്ജറ്റ് താളം തെറ്റാതെ എങ്ങനെ ഓണം ഗംഭീരമാകാം എന്ന ചിന്തയിലായിരിക്കും കൂടുതൽ ആൾക്കാരും. എന്നാൽ ഇനി ആ ഒരു ചിന്ത വേണ്ട, തികഞ്ഞ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഈ ഒരു ഓണം ആഘോഷിക്കാനായിട്ടൊരു വഴി ഒരുങ്ങിയിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തകൾ സംസ്ഥാനത്തൊട്ടാകെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഈ മാസം 16 മുതൽ 25 വരെയാണ് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ഒരു വിപണികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സംസ്ഥാനത്തൊട്ടാകെ 2000 ഓണച്ചന്തകളാണ് ഇതിനായിട്ട് ഒരുങ്ങുന്നത് കേട്ടോ. സാധാരണക്കാർക്ക് ഏറ്റവും സഹായകമാകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റേഷൻ കാർഡിന്റെ അടിസ്ഥാനത്തിൽ 13 ഇനം അവശ്യ സാധനങ്ങൾ വളരെ കുറഞ്ഞ സബ്സിഡി നിരക്കിൽ ഇവിടെ നിന്ന് ലഭിക്കും എന്നതാണ്. ഇത് കൂടാതെ സബ്സിഡി ഇല്ലാത്ത മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ 10 മുതൽ 40% വരെ വിലക്കുറവിൽ ലഭിക്കും എന്നതാണ്. ഇതുമാത്രമല്ല, ഓണസദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കർശനമായിട്ടുള്ള ഗുണനിലവാര പരിശോധന ഉറപ്പാക്കി ഒരിടത്ത് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല, സാധനങ്ങൾ വാങ്ങാനായിട്ട് എത്തുന്നവരുടെ വലിയ തിരക്ക് ഒഴിവാക്കുന്നതിനായിട്ട് മുൻകൂർ ടോക്കണും സമയക്രമവും അനുവദിക്കാനായിട്ടുള്ള

മികച്ച സംവിധാനവും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കി ഈ ഒരു ഓണം സമൃദ്ധമാക്കാനായിട്ട് നമ്മുടെ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകളുമായിട്ട് എത്തിയിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മോർണിംഗ് മോജോയിലൂടെ നമ്മൾ കേട്ടത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 48 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. എല്ലാവരും ഓണത്തിന്റെ വൈബിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഓണപ്പാട്ട് തന്നെ കേൾക്കാം. വിത്ത് മീ ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഓക്സിജനിൽ എന്താ ഇത്ര തിരക്ക്?
5: മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ നമ്മുടെ ഓക്സിജനിൽ. ഓഗസ്റ്റ് 17 വരെ
6: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില. മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மார்னிங் மோஜோ இனி எஜுகேஷனுமாய்ட்டு ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം SRC കമ്മ്യൂണിറ്റി കോളേജിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. 12th ക്ലാസ് ആണ് യോഗ്യത പറയുന്നത് കേട്ടോ. ഒരു വർഷമാണ് ഈ ഒരു കോഴ്സിന്റെ കാലാവധി വരിക. ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 9846030309. ഇതേ കോളേജിന്റെ മറ്റൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് +2 യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, 9846030309. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി തെങ്കാശി പട്ടണം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ചായിട്ടാണോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
8: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
9: Cheta, vega varangu, 100 manikur maatrame ullu.
10: 100 manikuro? Engottu?
9: Oxygenil 100 manikur freedom sale aarambichu. August 17 vare.
11: Oxygen Newgen Onum Offeril, Keralathile ettavum kurinja vila, maatramalla 30 crore rupayude sammanangalum aanukooliyangalum.
12: Oxygen, the digital expert.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
2: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: ഫ്രോസൺ ചിക്കൻ, ഡ്രംസ്റ്റിക്ക് ചിക്കൻ, ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ആർക്കിടെക്ചർ ബിരുദ കോഴ്സുകളിലേക്കുള്ള 3-ാം ഘട്ട താൽക്കാലിക അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. പരാതികൾ ഇന്നുച്ചയ്ക്ക് 2-നകം അറിയിക്കണം. അന്തിമ അലോട്ട്മെന്റിന്റെ വിശദമായിട്ടുള്ള വിജ്ഞാപനം പിന്നീട് പബ്ലിഷ് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കേട്ടോ. സോ ഈ ഒരു താൽക്കാലിക അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, www.cee.kerala.gov.in. മറ്റൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. PG നഴ്സിംഗ് അപേക്ഷകർക്ക് സ്വന്തം പ്രൊഫൈലിലെ വിവരങ്ങൾ പരിശോധിക്കുന്നതിനും ന്യൂനതകളുണ്ടെങ്കിൽ തിരുത്തുന്നതിനും ഈ മാസം 18 രാവിലെ 11 മണി വരെ അവസരമുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. അപേക്ഷ തിരുത്താനായിട്ടുള്ള വെബ്സൈറ്റ് ഇതാണ്, www.cee.kerala.gov.in. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവ് ഇലേക്ക് ടു ദ നമ്പർ 04742919090, 04742919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ എന്തിനു ടെൻഷൻ?
3: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
2: ദിയ ട്രേഡിംഗ് കമ്പനി, മീനു ജംഗ്ഷൻ.
3: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
5: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 17 വരെ. വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
6: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
9: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
8: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
10: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
11: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
10: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം, ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. BDC-ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1,299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
5: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.

യെസ്, ഇങ്ങനെ ഐ നോബഡി എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. മോർണിംഗ് മോജോ ഇനി നമ്മുടെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള സമയമാണ്. നമുക്ക് വാട്സപ്പിൽ രണ്ട് മൂന്ന് മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: തോന്നുമ്പോൾ വന്ന് മിണ്ടുകയും തോന്നുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട്. അവരുടെ മൂഡിനനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറ്റുന്നതിനേക്കാൾ നല്ലത് അവരെ അവരുടെ വഴിക്ക് വിടുന്നതാണ്. ശുഭദിനം. ഹായ് ആശ്രയ, ഹായ് അനാമിക, നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ് കേട്ടോ. ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം വളരെ വളരെ വളരെ കറക്റ്റായുള്ള കാര്യമാണ്. ചില ആൾക്കാരുണ്ട്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളോട് വന്ന് സംസാരിക്കും. അവരുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അവർക്ക് വേണ്ട. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മളെ ലൈഫിൽ ചേർത്ത് നിർത്താനായിട്ട് പാടില്ല. നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഏതൊരു സിറ്റുവേഷനിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ടത്. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും. എന്തായാലും ഇത്രയും നല്ലൊരു മെസ്സേജ് അയച്ച ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപ ചേച്ചിയാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ദീപ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. എ ബ്യൂട്ടിഫുൾ ഡേ സ്റ്റാർട്ട് വിത്ത് എ ബ്യൂട്ടിഫുൾ മൈൻഡ് സെറ്റ്. തിങ്ക് പോസിറ്റീവ്, സ്റ്റേ ഗ്രേറ്റ്ഫുൾ ആൻഡ് മേക്ക് ടുഡേ അമേസിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ള പിക്ചർ മെസ്സേജ് ആണ് ചേച്ചി അയച്ചിരിക്കുന്നത്. കൂടാതെ മുഹമ്മദ് കെയും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ എഫ് എം. വെരി ഗുഡ് മോർണിംഗ് മുഹമ്മദ് ക. വാക്കുകളിൽ പറഞ്ഞു തീർക്കേണ്ടത് വാശിയിൽ അവസാനിപ്പിക്കരുത്. ഒരു വാക്കുകൊണ്ട് നേരെയാക്കാവുന്ന തെറ്റിദ്ധാരണകളെ വാശി കൊണ്ട് വലിയൊരു അകലമേൽക്കാതിരിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് വടക്കേ വാവനൂർ നിന്നുമാണ് മുഹമ്മദ് ക ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇക്ക പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയും വാശിയും മാറ്റിവെച്ച് പരസ്പരം ഓപ്പൺ ആയിട്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ ഒരു ലോകത്ത്. ആ ഒരു ചെറിയ സംസാരം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന തെറ്റിദ്ധാരണകളുടെ പേരിൽ പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മൾ അകലാനായിട്ട് പാടില്ല. എന്തായാലും ഇത്രയും നല്ലൊരു മെസ്സേജ് അയച്ച മുഹമ്മദ് കയ്ക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം: ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Amitha Bharavum jeevithashaili rogangalkumini bye parayam. Meenoo Junctionilulla Prime Fit AC Premium Family Gymilude 10 vayasu mudal 85 vayasu vareulla ellavarkkum highly qualified and experienced personal trainers inde sahayathodu koodi onam offeril ladies ine 999 gents ine 1999 rupeesum.
0: Prime Fit Premium AC Family Gym, Meenoo Junction.
2: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര. അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
1: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
2: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
1: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
0: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: Once again, welcome back to Morning Mojo with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേർന്നാണ് കേട്ടോ. ആങ്കർ ഇസ് ദ ഫീലിംഗ് ദാറ്റ് മേക്സ് യുവർ മൗത്ത് വർക്ക് ഫാസ്റ്റർ ദാൻ യുവർ മൈൻഡ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് മനോജ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. മനോജ് ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ വിവേകത്തോടെ ചിന്തിക്കുന്നതിന് മുൻപായിട്ട് പലതും വിളിച്ചു പറയാറുണ്ടല്ലേ, അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്കും ബന്ധങ്ങൾ തകരാനായിട്ടും കാരണമാകുന്നുണ്ട്. ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെ ദേഷ്യവും വാശിയും കൺട്രോൾ ചെയ്ത് വിവേകത്തോടുകൂടി സംസാരിക്കുക എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജിലൂടെ മനോജ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച മനോജ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. കൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ചേട്ടനാണ് കേട്ടോ. സൂര്യൻ ഓരോ ദിവസവും ഉദിക്കുന്നത് ലോകത്തിന് വെളിച്ചം നൽകാനാണ്. നമ്മൾ ഓരോ പ്രഭാതവും ഉണരുന്നത് നമ്മുടെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകാനാണ്. പുഞ്ചിരിയോടെ ദിവസം തുടങ്ങൂ, സ്നേഹം പങ്കിടൂ, നന്മ ചെയ്യൂ, വിജയം നിങ്ങളെ തേടിയെത്തും, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ആണ് സുലേഷ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ സുലേഷ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും നല്ലൊരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കാൻ കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്ട്സ് ഒക്കെ പങ്കുവെക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വായ്പോണം. FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഓക്സിജനിൽ എന്താ ഇത്ര തിരക്ക്?
2: മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ നമ്മുടെ ഓക്സിജനിൽ. ഓഗസ്റ്റ് 17 വരെ
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: എടാ, പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി. ദ ടൈം ഈസ് 9 o'clock.

0: ബോജോ.
1: യെസ്, ഇങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനോമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 1 ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറേ മെസ്സേജസ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ഗുഡ് മോർണിംഗ് ആസ്ട്രേയ ആൻഡ് അനോമിക മോളെ. ഇന്നെൻ്റെ എല്ലാമായ എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ചേട്ടന് ആസ്ട്രേയിൽ കൂടി ഒരു വിഷസ് പറയണേ. ചേട്ടൻ്റെ നെയിം പ്രസാദ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുശീല ചേച്ചിയാണ് കേട്ടോ. സുശീല ചേച്ചിയും പ്രസാദ് ചേട്ടനും നമ്മുടെ റേഡിയോയുടെ സ്ഥിരമായിട്ടുള്ള ലിസണേഴ്സ് ആണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ സുശീല ചേച്ചിയുടെ എല്ലാമായിട്ടുള്ള തങ്കക്കുടമായിട്ടുള്ള നമ്മുടെ പ്രസാദ് ചേട്ടൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ അതിമനോഹരമായിട്ട് ഏറ്റവും സന്തോഷത്തോടുകൂടി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ പ്രസാദ് ചേട്ട. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ് കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രയ, ഗുഡ് മോർണിംഗ് അനാമിക കുട്ടി, വെരി ഗുഡ് മോർണിംഗ് ജയിലേക്ക് ചേച്ചി. താങ്ങാൻ ആരും വരില്ലെന്ന ഉറപ്പുണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. ചാരാൻ സ്വന്തം തോൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവാണ് നമ്മെ മുന്നോട്ട് നടത്തുന്നത്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജാണ് ജയിലേക്ക് ചേച്ചി അയച്ചിരിക്കുന്നത്. കൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ ഡിയർ പപ്പ ബൈ ആശമോൾ ആൻഡ് ഷാനിമോൾ. ചേർന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ആശമോളുടെയും ഷാനിമോളുടെയും സ്നേഹനിധിയായിട്ടുള്ള പപ്പയ്ക്ക് 1000 ജന്മദിനാശംസകൾ എൻ്റെയും ആശ്രയ എഫ് എം 90 പേരിൽ അറിയിക്കാനു കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനൂജ ചേച്ചിയാണ്. തളർന്നാലും നിൽക്കരുത്, വേദനിച്ചാലും പിന്നോട്ടു പോകരുത്. നിന്റെ സ്വപ്നങ്ങൾക്കായി നീ തന്നെ നിന്റെ ശക്തിയാകണം. നിന്നെ വിശ്വസിക്കൂ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനൂജ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൂടാതെ വിജയ് ചേച്ചിയും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ നോക്കി മാത്രം നടക്കുക. ലക്ഷ്യം അവിടെയാണ്, നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. നന്മയോടെ നേരുന്നു, ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് വിജയ് ചേച്ചി അയച്ചിരിക്കുന്നത്. കൂടാതെ മണികണ്ഠൻ ചേട്ടനും ഒരു മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ശീലമാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. നിങ്ങളുടെ ശീലങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നതും. അതുകൊണ്ട് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജാണ് മണികണ്ഠൻ ചേട്ടൻ അയച്ചിരിക്കുന്നത്. ഫൈനലി തങ്കമ്മയുടെ ടീച്ചറും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം ആശ്രയ ആൻഡ് അനാമിക, ഏവർക്കും സുഖമല്ലേ. മുല്ലപ്പൂവിനെ സുന്ദരിയാക്കിയത് വർണ്ണമല്ല അവളിലെ സുഗന്ധമാണ്. മനുഷ്യനെ നല്ലവനാക്കുന്നത് നിറമല്ല അവന്റെ മനസ്സിലെ നന്മയാണ്. ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ തങ്കമ്മ ടീച്ചർക്കും മണികണ്ഠൻ ചേട്ടനും വിജയ് ചേച്ചിക്കും അതുപോലെ അനൂജ ചേച്ചിക്കും ആശമോൾക്കും ഷാനിമോൾക്കും ജയലേഖ ചേച്ചിക്കും അതുപോലെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ പ്രസാദ് ചേട്ടനും അതുപോലെ പ്രസാദ് ചേട്ടന്റെ വൈഫ് സുശീല ചേച്ചിക്കും കൂടാതെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ആശമോളുടെയും ഷാനിമോളുടെയും പപ്പയ്ക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോലെ വിഷിംഗ് സെഗ്മെന്റ് ദാ തൽക്കാലം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബ് ഓണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
10: ചേട്ടാ വേഗം ഇറങ്ങ്, 100 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
11: 100 മണിക്കൂറോ? എങ്ങോട്ട്?
10: ഓക്സിജനിൽ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ ആരംഭിച്ചു ഓഗസ്റ്റ് 17 വരെ.
12: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
13: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
14: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: എടാ, പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
4: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
7: ഫ്രോസൺ ചിക്കൻ, ഡ്രം സ്റ്റിക്ക് ചിക്കൻ, ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറികട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
8: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
9: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ. ഓഗസ്റ്റ് 17 വരെ വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
10: ഓക്സിജൻ ന്യൂജെൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
11: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
7: Amitha Bharavum Jeevanashaili Rogangalkumini Bai Parayam, Main Road Junctionilulla Prime Fit AC Premium Family Gymilude. 10 vayasu mudal 85 vayasu vareulla ellavarkkum Highly Qualified and Experienced Personal Trainers inde sahayathodu koodi Onam Offeril Ladiesinu 999 um Gentsinu 1999 rupees um.
12: Prime Fit Premium AC Family Gym, Main Road Junction.
7: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
13: Once again, welcome back to Morning Mojo with me, RJ Anamika. നാളെ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലേ. അപ്പോൾ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ കൊല്ലം ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കുട്ടികൾക്കായിട്ട് ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 15 രാവിലെ കൃത്യം 10 മണിക്കാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് 4 വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കായിട്ട് അന്ന് രാവിലെ 9:30 മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് എന്നൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പരിപാടിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 8 2 8 1 9 6 8 3 1 2 അല്ലെങ്കിൽ 9 8 0 9 2 2 7 2 8 7. നമ്പേഴ്സ് ഒരിക്കൽ കൂടി പറയാം. 8 2 8 1 9 6 8 3 1 2 അല്ലെങ്കിൽ 9 8 0 9 2 2 7 2 8 7. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 23 മിനിറ്റിൽ എത്തി നിൽക്കാണ് നരവേട്ട എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
2: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഈ ഓണത്തിന് വപ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കെ സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കെ സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കെ സർവീസ്, നിയർ ആർജോ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
6: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
8: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
9: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
8: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനൂർ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
9: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
5: ദിയ ട്രേഡിംഗ് കമ്പനി, മീനൂർ ജംഗ്ഷൻ.
9: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
0: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
0: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: നമ്മളിൽ പലർക്കും പ്രിയപ്പെട്ടവരെ നൽകിയതോ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തിരുന്നതോ ആയിട്ടുള്ള ചെറിയ സാധനങ്ങൾ പോലും വലിയ വിലയുള്ള ഓർമ്മകളാണല്ലേ. കാലം എത്ര കഴിഞ്ഞാലും ഈ ഓർമ്മകൾക്ക് നമ്മൾ നൽകുന്ന മൂല്യം കുറയാറില്ല. എന്നാലേ ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഓർമ്മകൾ ഉറങ്ങുന്ന ചില അപൂർവം വസ്തുക്കൾക്ക് കോടികൾ വില മതിച്ചാലോ? യെസ്, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വ്യക്തി ജീവിതത്തിലേക്കും ചിന്തകളിലേക്കും വെളിച്ചം വീശുന്ന അമൂല്യമായിട്ടുള്ള ചില ചരിത്ര രേഖകളും വസ്തുക്കളും ഇപ്പോൾ ലേലത്തിന് എത്തുകയാണ് കേട്ടോ. ഗാന്ധിജിയുടെ അടുത്ത അനുയായും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ആനന്ദ് ഡിയുടെ ശേഖരത്തിൽ നിന്നുള്ള 86 ഇനങ്ങളാണ് സാഫ്രൺ ആർഡ് മുംബൈയിൽ വെച്ചിട്ട് ലേലം ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാന്ധിജി സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ള 688 ചിന്താശകലങ്ങളുടെ സമാഹാരമാണ് കേട്ടോ. 15 മുതൽ 25 കോടി രൂപ വരെയാണ് ഇതിന് മാത്രം ലേലത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു വില എന്ന് പറയുന്നത്. ഇതുകൂടാതെ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന അഫ്താ പോക്കറ്റ് വാച്ച്, അതുപോലെ പെട്ടി, ചർക്ക, നൂൽ നൂൽപ്പിനെ കുറിച്ചുള്ള കത്തുകൾ എന്നിവയും ലക്ഷങ്ങൾ മതിപ്പ് വിലയോടെ ലേലത്തിനെത്തുന്നവയിൽ ഉൾപ്പെടുന്ന ഒന്നുകൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ പൈസയുള്ളവർക്ക് കോടികൾ നൽകി ഈ ഒരു ചരിത്ര ശേഷിപ്പുകൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഗാന്ധിജി തന്റെ ജീവിതം കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ സന്ദേശങ്ങൾക്ക് യാതൊരു വിലയും നിശ്ചയിക്കാനാകില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. യു ലിസണിംഗ് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്, കൊട്ടാരക്കര. ചേട്ടാ,
4: ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: Mary Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: Kettidam paniyan ningalkku endana ithra tension?
2: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
1: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakkara Kolavadilullappol.
2: JM Architects, Government Approved ISO Certified Civil Engineers and Builders. Contact 944-771-7171.
3: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയർസ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
7: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
8: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
7: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
8: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
9: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.
10: മോർണിംഗ് മോജോ.
11: Once again, welcome back to Morning Mojo with me, RJ Anamika. Studio clock ൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഓഗസ്റ്റ് 14 ഫിനാൻഷ്യൽ അവയർനെസ് ഡേ ആണെന്നല്ലേ. വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും പ്ലാൻ ചെയ്തില്ലെങ്കിലും നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കാനായിട്ടും ചെറിയ രീതിയിൽ സേവിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഈ ഒരു ദിവസം ഒരു മികച്ച തുടക്കമാകട്ടെ. പൈസയുടെ കാര്യത്തിൽ കുറച്ചുകൂടി അവെയർ ആവുക എന്നത് നമ്മുടെ തന്നെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ള ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണല്ലേ. അപ്പൊ ആരും മറക്കണ്ട, സ്മാർട്ട് ആയിട്ട് ക്യാഷ് മാനേജ് ചെയ്യാം, ലൈഫ് കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആക്കാം. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രൈഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയാർ ജനാമിക സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി
5: സമ്മാനങ്ങളും.
6: കൂടാതെ കേരളത്തിൽ ഉടനീളം.
7: ചേട്ടാ, ഓക്സിജനിൽ എന്താ ഇത്ര തിരക്ക്?
8: മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ നമ്മുടെ ഓക്സിജനിൽ. ഓഗസ്റ്റ് 17 വരെ
9: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
10: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പോർട്ട്.
11: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700. വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
12: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
13: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
14: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
15: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
16: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ. ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ.

0: ടൈം ചെക്ക് ചെക്ക്
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 o'clock.

0: യാത്രയായ ഇപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട്
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രേ എഫ്എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആസ്ട്രേ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്നത്തെ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രേ എഫ്എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
7: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
6: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
7: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
5: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, up to 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
10: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
11: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടാ.
12: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ August 17 വരെ. വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
13: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില. മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
14: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: You are listening to Ashray FM 90, Nadinuppam.
1: ഏറ്റവും വില മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ചായിട്ടാണോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ. ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളൊക്കെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് ചേച്ചിയുണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: എന്റെ പേര് അബിത.
0: അബിത, ചേച്ചി വീടടുത്ത് തന്നെയാണോ?
1: വീടടുത്ത് തന്നെയാണ്.
0: വീടടുത്ത് തന്നെയാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കളുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മൂത്താള് MBA പഠിക്കുന്നു, ഇളയാള് 10th class പഠിക്കുന്നു.
0: മൂത്താള് MBA പഠിക്കുകയാണ്. ഓക്കെ, ശരി. അപ്പം മകനാണോ മകളാണോ?
1: മകനാണ്.
0: മകനാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാ മകനെ MBA വിട്ടത്?
1: അവന് ബിസിനസ് രംഗത്തൊക്കെ പോകാൻ താല്പര്യമാണ്. പിന്നെ നമ്മുടെ ഇഷ്ടമല്ലല്ലോ, നമ്മളല്ലല്ലോ പഠിക്കുന്നത്, അവന്റെ ഇഷ്ടമല്ലേ, അവനല്ലേ പഠിക്കേണ്ടത്. അതുകൊണ്ട് അവന്റെ ഇഷ്ടത്തിന് വിട്ടത്.
0: ഓക്കെ, ശരി ശരി, അതൊരു വലിയ കാര്യം പറഞ്ഞോട്ടോ. കാരണം മകനാണ് പഠിക്കുന്നത്, അപ്പം മകന്റെ ഇഷ്ടത്തിന് വേണം നമ്മള് മുൻപോട്ട് കൊണ്ടുപോകാൻ അല്ലേ. മകന്റെ ഇഷ്ടത്തിന് വേണം പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലേ. അപ്പൊ ഏതായാലും അങ്ങനെ MBA പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ.
1: അതെ.
0: എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ?
1: പഠിത്തമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
0: കുഴപ്പമില്ലാതെ പോകുന്നല്ലേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പം പല പേരൻസും ഉണ്ട്. ഇപ്പം പാരന്റ്സിന്റെ ഇഷ്ടത്തിനായിരിക്കും പലപ്പോഴും മുൻപോട്ടുള്ള ഹയർ സ്റ്റഡീസ് നോക്കുന്നത്. അപ്പൊ പാരന്റ്സിന്റെ ഇഷ്ടം മാത്രം നോക്കി മക്കളെ ഹയർ സ്റ്റഡീസിന് വിടുന്നവരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്?
1: എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ, അവരുടെ ഇഷ്ടത്തിന് നോക്കി പഠിപ്പിക്കുക. അവരല്ലേ പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് നമ്മുടെ കഴിവിന്റെ ഒരുമാതി അവരെ പഠിപ്പിക്കുക.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പഠിക്കുന്നത് നമ്മളല്ല, മക്കളെ പഠിക്കുന്നത് അല്ലേ.
1: അതെ, അവര് പഠിക്കുക, നല്ല ഉയർച്ചയിൽ എത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ പേരൻസിന്റെ ഇഷ്ടത്തിനല്ലല്ലോ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അതൊരു വലിയ കാര്യം പറഞ്ഞത്. കാരണം പലപ്പോഴും ഇന്ന് പാരന്റ്സ് അങ്ങനല്ല ചെയ്യുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം ഇപ്പം എന്റെ മകനെ ഒരു ഡോക്ടർ ആക്കണമെന്ന് ഒരു അച്ഛനും അമ്മയ്ക്ക് ആഗ്രഹം കാണും. ആഗ്രഹം ആക്ച്വലി ഭയങ്കര ജെന്യൂൻ ആയിരിക്കും. പക്ഷെ ആ ആഗ്രഹം ഒരുപക്ഷെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം കാണത്തില്ല. പലപ്പോഴും ഇഷ്ടമില്ലാത്ത കാര്യത്തിന് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പോകേണ്ട അവസ്ഥയാണ് പല കുട്ടികളും ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും അതൊരു വലിയ ഫ്ലോപ്പിലേക്കായിരിക്കും, വലിയൊരു വീഴ്ചയിലായിരിക്കും പോകുന്നത്. കാരണം കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ പഠിക്കുമ്പോൾ പലപ്പോഴും ആ ഫീൽഡിൽ സക്സസ് ആവാതെ പോകാറുണ്ട്. അപ്പൊ എന്തായാലും മക്കളുടെ ഇഷ്ടം പഠിപ്പിക്കേണ്ടത് ആൻഡ് ആ ഇൻട്രസ്റ്റ് നോക്കി മുൻപോട്ട് പോകട്ടോ. സോ എന്തായാലും അങ്ങനെ നമ്മളങ്ങനെ ചന്തമുക്കിലെത്തി അഭിത ചേച്ചിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സുഖീപ്പ് ആസ്ട്രേലിയ FM 19 നാടിനൊപ്പം.

0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
2: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്.
5: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജ്വല്ലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% വിളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
0: ശിൽപ ജുവലേഴ്സ്, ഓയി റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1,299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
6: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
7: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
7: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447-429-588.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സുഷിൻ ഷാബ്, ഗോപി സുന്ദർ, ദേവശ്രീ പ്രസാദ് എന്നീ സൂപ്പർ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ജനകീയ പാട്ടിന്റെ വലിയ താളവുമായി ജീവിതവും സംഗീതവും തുറന്നു പറയാൻ പ്രിയ കലാകാരൻ പ്രണവം ശശി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ആഗസ്റ്റ് 20 വൈകുന്നേരം 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രണവൻ ശശി, പാലക്കാടാണ്. ആശ്രയ FM 90 ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കും.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അകരത്തെ നമ്മുടെ ചന്തമുക്കിലെത്തി അഭിജിത് ചേച്ചിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പൊ ചേച്ചി അപ്പൊ എന്താ ചെയ്യുന്നത്?
1: എനിക്കൊരു കടയുണ്ട്, ചെറിയ തോതിലൊരു കടയുണ്ട്. ആ കടയൊക്കെ ഇട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്.
0: എന്ത് കടയാ?
1: സ്റ്റേഷനറി കട.
0: സ്റ്റേഷനറി കടയാണ്. എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ?
1: കച്ചവടം ഇപ്പൊ പൊതുവെ എല്ലാവർക്കും കുറവാണ്, നമുക്കും അതുപോലെ കുറവാണ്. എന്നാലും തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഏതായാലും ഇപ്പൊ പറയുകയാണെങ്കിൽ എല്ലാ ഫീൽഡും, ബിസിനസ് ഫീൽഡ് എല്ലാം കുറച്ച് ഡള്ളാണ്. ഒരുപാട് പേര് ഞാൻ പരിചയപ്പെടാറുണ്ട് ബിസിനസ് ചെയ്യുന്നവരെ. അപ്പൊ അവരൊക്കെ പറയുന്നത് സെയിം കാര്യം തന്നെയാണ്, ഒരു കുറച്ച് ഡള്ളാണ്. എന്നിരുന്നാൽ പോലും തട്ടിയും മുട്ടിയും ഡെയിലി ലൈഫ് മുന്നോട്ട് പോകുന്നല്ലേ.
1: അതെ,
0: ബിസിനസ് രംഗത്തെ കറിയുന്നുണ്ടോ?
1: ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല, അതുകൊണ്ട് ഒരു സ്വയം ഒരു തൊഴിലാവുമല്ലോ, അങ്ങനെ വിചാരിച്ച് മുമ്പോട്ട് പോവുകയാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും മുൻപോട്ട് സന്തോഷത്തോടെ പോട്ടെ, കച്ചവടമൊക്കെ വഴിപോലെ കിട്ടോട്ടെ. അപ്പൊ എന്തായാലും ചേച്ചി ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ, എനിക്കും സന്തോഷം.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെടുന്നത് കൊട്ടാരക്കര സ്വദേശിയായ അഭിജിത് ചേച്ചിയാണ് കേട്ടോ. ദീപം ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
2: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ മഹാവില കുറവുണ്ട്. 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 17 വരെ. വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില. മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
6: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
5: ദിയ ട്രേഡിംഗ് കമ്പനി, മീനു ജംഗ്ഷൻ.
6: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
8: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
9: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
10: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
9: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
10: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
6: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
5: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീയന്നൂർ ജംഗ്ഷൻ.
6: ചേട്ടാ വേഗം ഇറങ്ങ്.

0: 100 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
1: 100 മണിക്കൂറോ? എങ്ങോട്ട്?
2: ഓക്സിജനിൽ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ ആരംഭിച്ചു ഓഗസ്റ്റ് 17 വരെ.
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവരം കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം.
11: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മളെ കരുതി നമ്മുടെ ചന്തമുക്കിലെത്തിയുന്ന ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
12: എന്റെ പേര് കെപി. നൈനാൻ.
11: ഓക്കെ ചേട്ടാ, വീടടുത്തിനെയാണ്?
12: അടുത്താ
11: വീട്ടിൽ ആരൊക്കെയുണ്ട്?
12: ആരൊക്കെ? ഞങ്ങൾ 4 പേരുണ്ട്.
11: അപ്പം എല്ലാരും ഹാപ്പിയായിട്ട് പോകും. അപ്പൊ എന്താ ചെയ്യുന്നത് ചേട്ടൻ?
12: ഞാനിപ്പോ ഇവിടെ കൃഷിയായിട്ട് നിൽക്കുക.
11: കൃഷിയാണ്? കർഷകനാണ്? മണ്ണിനെ സ്നേഹിച്ചവനാണോ? എങ്ങനെ പോകുന്നു കൃഷിക്ക്?
12: 80 വയസ്സ് 80 വയസ്സായി.
11: ചെറുപ്പമാണല്ലോ. ശരി, എങ്ങനെ പോകുന്നു കൃഷിയൊക്കെ?
12: കൃഷിയൊക്കെ കുഴപ്പമൊന്നുമില്ല ഇതുവരെ.
11: സന്തോഷമായിട്ട് പോകുന്നു.
12: സന്തോഷം.
11: ഓക്കെ, അപ്പൊ എങ്ങനെ ഒഴിവ് സമയമൊക്കെ എങ്ങനെയാ ചെലവഴിക്കുന്നത്?
12: ഒഴിവ് സമയത്തെല്ലാം ചെലവം പോയി കണ്ടെത്തി പോയി നോക്കും, അല്ലെങ്കിൽ ഇനി പോരും.
11: അത്രേ ഉള്ളൂ?
12: അതേ ഉള്ളു, അതേ ഉള്ളു.
11: എന്തൊക്കെ കൃഷിയാണുള്ളത്?
12: കൃഷി ചെയ്യുമ്പോ വാഴ കൃഷിയും ചീനിയും.
11: വാഴയും മരിച്ചീനിയാണ്? മരിച്ചീനിക്ക് എത്ര രൂപയുണ്ട്?
12: അതെല്ലാം 40 രൂപ 50 രൂപയൊക്കെ ഉണ്ട്.
11: ഒരു ലാഭം കിട്ടുന്നുണ്ടോ?
12: എനിക്ക് ലാഭമാണ്. ഞാൻ അവരുടെ വേലക്കാരുടെ കൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് ലാഭമുണ്ട്. ലാഭം ഇല്ലാത്ത കാര്യം ഇല്ലല്ലോ. പിന്നെ ഞാൻ ഇപ്പം പന്നിയുടെ ശല്യം ഭയങ്കരമാണ്. ഭയങ്കര ശല്യം പന്നി.
11: പറയുകയാണെങ്കിൽ ഇപ്പം നമ്മള് ഫോറസ്റ്റ് ഏരിയ ഒന്നും അല്ല, പക്ഷെ എന്നിരുന്നാ പോലും നമ്മുടെ നാട്ടിലെല്ലാം ഈ പന്നിയുടെ ശല്യം രൂക്ഷമായിട്ടുള്ളൂ.
12: ഭയങ്കര ശല്യം. ഭയങ്കര ശല്യം. വാഴയും ചീനിയും എല്ലാം പോവാ.
11: ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പന്നി ശല്യം ഒരുപാടുണ്ട്. അതൊരു സാധാരണ കാര്യമാണ്. പക്ഷെ നമ്മുടെ ഈ നാട്ടിലേക്ക് പന്നി ശല്യം വരുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമല്ലേ?
12: നമുക്ക് ആദായം കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പൊ അത് കിട്ടി ഇത്തിരി കുറവുണ്ട്. പന്നി ഭയങ്കര ശല്യം, മറിച്ച് കളയും എല്ലാം. അതുകൊണ്ട് വന്ന വല്യ വേലക്കാർക്ക് കൂലി കൊടുക്കുമ്പോ നമുക്ക് നഷ്ടം വരും. നമ്മള് വേലക്കാരെ നിർത്തിയാ ജയിപ്പിക്കുന്നത്.
11: അപ്പൊ എന്തായാലും കൃഷി ചെയ്യുന്നവർക്ക് ഒരു തട്ടുകേടാണ്.
12: ഭയങ്കര തട്ടുകേടാ. ചിലര് കൃഷി ചെയ്യുന്നതേ ഇല്ല. അതാ വരുന്നറയായിട്ട് കിടക്കുന്ന പോച്ച കയറി. അതുകൊണ്ട് വലിയൊരു പരാജയമാണ്.
11: എന്തായാലും അതിനുവേണ്ട നടപടി ഗവൺമെന്റ് ഒക്കെ സ്വീകരിക്കാം.
12: പന്നി പോയാൽ കുഴപ്പമില്ല. പന്നി ഭയങ്കര ശല്യം.
11: ശരി, അപ്പൊ എന്തായാലും ഗവൺമെന്റ് വേണ്ട നടപടി സ്വീകരിക്കുന്ന പ്രതീക്ഷയിലാണ് ഒരു കർഷക സമൂഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് പേര് പ്രതിസന്ധിയിലാണ്. പന്നിയുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വേണ്ട നടപടി സ്വീകരിക്കുന്ന പ്രതീക്ഷ പോവാ.
12: അത് തന്നെ.
11: ശരി, അപ്പൊ എന്തായാലും പരിചയപ്പെടുന്ന സന്തോഷം. കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ.
12: നന്നായിരിക്കട്ടെ.
11: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്ദമുഖിലെത്തിയിരുന്ന ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് കർഷകനായ നൈനാൻ ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൾ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
6: ചേട്ടാ, ഓക്സിജനിൽ എന്താ ഇത്ര തിരക്ക്?
7: മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുവല്ലേ നമ്മുടെ ഓക്സിജനിൽ. ഓഗസ്റ്റ് 17 വരെ
8: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
9: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ഒപ്പം. Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 90.9 നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്ദമുഖിലത്തിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. അതേ തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: അഞ്ജന.
0: അഞ്ജന ചേച്ചി വീട് അടുത്ത് തന്നെയാണോ?
1: ഇവിടെ നീലേശ്വരം.
0: നീലേശ്വരത്താണ്. ഇവിടെ എന്താ പരിപാടി? അപ്പൊ
1: ഇവിടെ ഞാൻ ശക്തിയിൽ വർക്ക് ചെയ്യുന്നു, ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ നമ്മുടെ.
0: ഓക്കെ, ജോലിക്ക് എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ല,
0: നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി?
1: വീട്ടില് അമ്മ, അച്ഛൻ, ഹസ്ബൻഡ്, മോള്.
0: മകളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മോള് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: കൊച്ചുമകളാണ്.
1: കൊച്ചുമോള്.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ടോട്ടലി
1: സുഖമായിട്ട് പോകുന്നു.
0: ഹാപ്പിയായിട്ട് പോകും.
1: ഹാപ്പിയാണ്.
0: ഓക്കെ, എന്നാലും പോകാൻ സാധിക്കട്ടെ. അപ്പഴേ നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് എങ്ങനെയുണ്ട്?
1: കൊട്ടാരക്കര സൂപ്പർ അല്ലേ, അടിപൊളിയാണ്.
0: ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇങ്ങനെ റേഡിയോ ഉണ്ടല്ലോ, ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെടാറുണ്ട്. അപ്പഴ അവരൊക്കെ ചോദിക്കാറുണ്ട് ലൈഫിൽ നിങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊക്കെ എന്താണെന്ന്. അപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരു ലിസ്റ്റ് തന്നെ എഴുതാൻ കാണുമായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും?
1: എങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല. ശരി, ഇപ്പൊ എപ്പോഴും നല്ല സ്മൂത്ത് ആയിട്ട് പോയാൽ കൊള്ളാം, പക്ഷെ നടക്കാറില്ല.
0: ജീവിതമാണ്, അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഉയർച്ചയുടെ ആഴ്ചയൊക്കെ ഉണ്ട്. സോ അപ്പം ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നില്ല പലപ്പോഴും അല്ലേ?
1: കുഴപ്പമില്ല, സൂപ്പർ ആണ്. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വേണം, ഇങ്ങനെ പോണം, അങ്ങനൊന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല.
0: ആഗ്രഹമൊന്നുമില്ല,
1: കാരണം നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പോയാൽ അവസാനം പണി കിട്ടിയാലോ, അതുകൊണ്ട് എങ്ങനെയോ എങ്കിലും പോട്ടെ അങ്ങനെ.
0: ഓക്കെ, തീർച്ചയായും പോയിന്റ് കേട്ടോ. നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പോവാണെങ്കിൽ മേ ബി നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസപ്പോയിന്റ് വരും അല്ലേ? അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്ട് ചെയ്യാതെ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അല്ലേ?
1: ബെസ്റ്റ്. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണല്ലോ കിട്ടിയില്ല എന്നൊരു വിഷമം വരും. പ്രതീക്ഷിക്കാതെ പോയാ കിട്ടിയെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. നമ്മളെ കെ കെ ബി പി എന്നൊക്കെ പറയത്തില്ലല്ലോ, പണ്ട് പരീക്ഷയൊക്കെ എഴുതിയിട്ട്. അതുപോലെ
0: അത്രയേ ഉള്ളൂ, അത്ര കിട്ടിയേ കിട്ടി പോയാ പോയല്ലേ,
1: അത്ര തന്നെ അത്രേ ഉള്ളൂ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ചേട്ടാ വേഗം ഇറങ്ങ്, 100 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
5: 100 മണിക്കൂറോ? എങ്ങോട്ട്?
4: ഓക്സിജനിൽ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ ആരംഭിച്ചു ഓഗസ്റ്റ് 17 വരെ.
6: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
9: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
10: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
9: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
5: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ? ഓഗസ്റ്റ് 17 വരെ മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
6: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
5: സമ്മാനങ്ങളും.
3: കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും
7: കേടായത്. ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ. ഓഗസ്റ്റ് 17 വരെ വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
8: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില. മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
9: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
10: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സപ്തസ്വരങ്ങളുടെ മാന്ത്രികത കൊണ്ട് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സംഗീതത്തിന്റെ അത്ഭുതം തീർക്കുന്ന നാദവിസ്മയം. പ്രണയവും വിരഹവും സന്തോഷവും തന്റെ വിരൽത്തുമ്പിലൂടെ അനശ്വര ഗാനങ്ങളാക്കി മാറ്റിയ മലയാള സിനിമയിലെ ദ മെലഡി കിങ് എം ജയചന്ദ്രൻ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
1: പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ.
0: കേൾക്കാം ഓഗസ്റ്റ് 17 വൈകിട്ട് 7 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
2: ഹലോ, ഞാൻ ജയചന്ദ്രൻ. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ കവിയെന്ന ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 90. Yes, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുഖലത്തെ അഞ്ചൽ ചേച്ചിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ടെക്സ്റ്റൈൽസിലെ ജോലി എന്ന് പറഞ്ഞു, അപ്പൊ എങ്ങനെയുണ്ട് അവിടുത്തെ ജീവിതമൊക്കെ? ജോലി കുറച്ച് കഷ്ടമല്ലേ?
1: വലിയ കഷ്ടപ്പാടൊന്നുമില്ല, നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്താൽ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ കടയിൽ ചെയ്യുന്നത് പോലെ എൻജോയ് ചെയ്ത് ചെയ്ത കഷ്ടപ്പാടൊന്നുമില്ല. നമ്മളൊരു സ്ഥാപനത്തിൽ ഇപ്പൊ ജോലിക്കാരായി ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്കത് ഭയങ്കര ജോലിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ കട എന്ന് വിചാരിച്ച് ചെയ്യുവാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. എന്റെ അനുഭവത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല.
2: തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ജോലി എപ്പോഴും ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല അല്ലേ? പക്ഷെ ഇഷ്ടമില്ലാത്തൊരു ജോലി കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷെ നല്ലൊരു എന്താണ് പ്രശ്നമായിരിക്കും ഭാവിയിൽ അല്ലേ?
1: അതിൽ ഞങ്ങളുടെ ഓണർക്ക് നല്ലൊരു പങ്കുണ്ട്. ഓണർ ശരി, എന്റെ കടയാണ്, നിങ്ങൾ എന്റെ ജോലിക്കാരാണ്, അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. പുള്ളിക്കാരൻ ശരി, നമ്മളെല്ലാം ഒരു ഫാമിലി, നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, അങ്ങനെ ഒരു മൈൻഡ്. അത് ഞങ്ങളുടെ ഓണർക്ക് നല്ല പങ്കുണ്ട് കേട്ടോ.
2: തീർച്ചയായിട്ടും എംപ്ലോയർ നല്ല മനുഷ്യനായതുകൊണ്ട് കൊളീഗ്സും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും സന്തോഷമായിട്ട് പോകുന്നല്ലേ?
1: അതെ, തീർച്ചയായിട്ടും.
2: ഓക്കെ, അപ്പൊ എന്തായാലും അതുപോലെ സന്തോഷമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ ചേച്ചി. ഇത് പരിചയപ്പെടൽ സന്തോഷം കേട്ടോ.
1: ശരി, താങ്ക്
2: യു. ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുഖലത്ത് ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെടുന്നത് നീലേശ്വരം സ്വദേശിയായ അഞ്ജന ചേച്ചിയാണ് കേട്ടോ. ദൈവത്തിൽ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഏറ്റവും വില മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
1: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ വേഗം ഇറങ്ങ്, 100 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
4: 100 മണിക്കൂറോ? എങ്ങോട്ട്?
3: ഓക്സിജനിൽ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ ആരംഭിച്ചു. ഓഗസ്റ്റ് 17 വരെ
5: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
7: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
8: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
9: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: നമസ്കാരം. ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
4: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ August 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
5: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072-585-908 എന്ന നമ്പറിലേക്ക്.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: റിയാലിറ്റി ഷോയിലൂടെ ജനശ്രദ്ധ നേടിയ ഗായിക, മികച്ച ആലാപന ശൈലിയിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമകളിൽ തന്റേതായ ഇടം നേടി. 2023 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കി. നമ്മുടെ ഇഷ്ട ഗായികയായി മാറിയ ദ ബ്യൂട്ടിഫുൾ സിംഗർ മൃദുല വാര്യരത്തുന്നു ആശ്രയ FM 90. കേൾക്കാം August 19 ബുധനാഴ്ച രാത്രി 7 മണി മുതൽ RJ ഏലക്കുട്ടിയോടൊപ്പം.
8: എല്ലാവർക്കും നമസ്കാരം, മൃദുല വാര്യരാണ്. ആശ്രയ FM 90 കേൾക്കുന്ന എല്ലാ ലിസ്ണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, ഫൈൻ.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്നത്തെ ദിവസം കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി 2 മണി വരെ ഇഷ്ടംപോലെ പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490090. 9526690090. ഇന്നത്തെ കാസറ്റ് കഫെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോട് കൂടിയാണ്. From the movie Chimpada.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
6: Cheta vega varangu 100 manikur maatrame ullu.
7: 100 manikuro engottu?
6: Oxygenil 100 manikur freedom sale aarambichu August 17 vare.
8: Oxygen Newgen Autumn Offer il Keralathile ettom kurinja vila, mathramalla 30 kodi rupayude sammanangalum aanukoolyangalum.
9: Oxygen, the digital expert.
10: Yasit Coffee.
11: Yasit Coffee.
10: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഉടം കണ്ടു ഇന്റർനാഷണൽ ലെവൽ.
1: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
2: സ്വയംവര സെൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
8: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
9: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
10: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
11: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
12: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
11: ഒരുമിച്ച് കിട്ടാനോ?
13: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
11: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
13: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
14: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
15: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
13: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
16: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ
17: ഹലോ
16: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ? ആരാ സംസാരിക്കുന്നേ?
17: ഞാൻ കൊട്ടാരക്കര പള്ളിക്കത്ത് പ്രസാദ്.
16: പ്രസാദ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
17: സുഖമായിട്ടിരിക്കുന്നു.
16: മഴയൊക്കെ ഉണ്ടോ അവിടെ?
17: രാവിലെ മഴ തുടങ്ങി.
16: മഴയായിരുന്നു അല്ലേ? ഓക്കെ. വീട്ടിലെല്ലാവർക്കും സുഖാണോ?
17: സുഖമായിട്ടിരിക്കുന്നു.
16: ഫുഡൊക്കെ കഴിച്ചോ?
17: ഫുഡ്
16: കഴിച്ചു, റെഡി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുവാണ് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്. എല്ലാരും സുഖമായിട്ടിരിക്കാനു കേട്ടോ. കോട്ടയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? കോട്ടയാണ് കേട്ടിട്ടുണ്ടെന്ന് തോന്നല്ലേ. ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കാണ്.
17: ഇപ്പൊ അവിടുത്തെ വെള്ളം
16: എന്തോ?
17: എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
16: ഏത് പാട്ടായിരുന്നു വേണ്ടേ?
17: എനിക്ക് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ തുടർക്കിനാക്കിലെ തുടിച്ചുണർന്നു.
16: ഓക്കെ, എന്തുകൊണ്ടായി ഒരു പാട്ട് ചോദിച്ചേ?
17: എന്റെ ഭാര്യക്ക് ഭയങ്കര ഇഷ്ടമാണ്.
16: ഭാര്യക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഭാര്യയുടെ പേരെന്താ?
17: രജനി.
16: രജനി. ഓക്കെ, രണ്ടുപേരും പാടുന്നോ?
17: ഇല്ല,
16: പാടുന്നില്ല. ഓക്കെ, പാട്ട് വെച്ചു കൊടുക്കുന്നുള്ളു. എന്തോ?
17: രജനിക്ക് ഒരു ഹായ് കൊടുക്കണേ.
16: ഓക്കെ രജന ചേച്ചി, ഹായ്. അടുത്തുണ്ടോ? അടുത്തില്ലേ? ഓക്കെ, അപ്പൊ അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ, എന്തായാലും പാട്ട് വെച്ചു തരാമേ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് പ്രസാദ് ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടനും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള തുടർ കിനാക്കളിൽ എന്നൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മുടെ പ്രസാദ് ചേട്ടന്റെ പ്രിയപ്പെട്ട ഭാര്യ രജന ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക, ഞാൻ ചിന്നു. ഇന്നെനിക്ക് 5-ാം സിനിമയിലെ കാതൽ ആസേ വെച്ചു തരാമോ? ഇതിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉദയകുമാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് 5-ാം എന്ന സിനിമയ്ക്ക് വേണ്ടി യുവൻ ശങ്കർ, രാജയും സൂരജ്, സന്തോഷും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. യുവൻ ശങ്കർ രാജയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ ചിന്നു ചേച്ചിയുടെ റൊമാൻറ്റിക് ഹീറോ ആയിട്ടുള്ള ഉദയകുമാർ ചേട്ടന് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസിൽ കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090 അപ്പൊ കേൾക്കാം അഞ്ജാൻ എന്ന സിനിമയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ഈവനം ആസ്പ്രയായ എഫ്എം 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആസ്പ്രയായ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകൾ ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യം അല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജ്വല്ലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% വിളവ് August 16 വരെ മാത്രം.
8: ശിൽപ ജുവലേഴ്സ്, ഓയു റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആൻഡ് ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
10: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് RJ അനോമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 34 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സൊ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 04742919090 04742919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
11: ഹലോ
10: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ്?
11: ഹലോ, ഞാൻ സുശീല ചേച്ചിയാണ്.
10: സുശീല ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
11: നല്ല വിശേഷമാണ്.
10: സുഖമായിട്ടിരിക്കാണോ?
11: സുഖമായിട്ടിരിക്കുന്നു.
10: വീട്ടിലെല്ലാവർക്കും എന്തു പറയുന്നു?
11: വീട്ടില് എന്റെ മോൻ വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന് വന്ന്. എന്റെ സന്തോഷത്തിലാണ്.
10: അതിന്റെ സന്തോഷത്തിലാണ്. എവിടെയായിരുന്നു മോൻ?
11: മോൻ സൗദിയിലായിരുന്നു.
10: സൗദിയിലായിരുന്നു. ഇനി കുറച്ച് നാളെ നാട്ടിൽ കാണും അല്ലേ? അതിന്റെ ആഘോഷത്തിലാണ്. ഓക്കെ, മോൻ വന്നപ്പോ എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തേ? സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തോ മോൻ വന്ന സമയത്ത്?
11: മോനെ ഇപ്പൊ നാട്ടിലില്ല, ക്ലിയർ ആയിട്ട് കേക്കുന്നില്ല. മോൻ ഇപ്പൊ നാട്ടിലില്ല, മോനെ മോടെ അടുത്തോട്ട് പോയേ.
10: ഓ, അങ്ങോട്ട് പോയല്ലേ. ഓക്കെ, അപ്പോ സുശീല ചേച്ചി, ഇന്ന് ഏത് പാട്ടാ
11: വേണ്ടത്?
10: ഓക്കെ, രാവിലെ ഞാൻ മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ.
11: കേട്ടില്ല, ഞങ്ങൾ അമ്പലത്തിൽ പോയിരുന്നു, കൊറേ നേരം ഞാൻ വെയിറ്റ് ചെയ്ത് എന്നിട്ട് പറഞ്ഞില്ല, എന്നെ അമ്പലത്തിൽ പോയി.
10: അയ്യോ, ഞാൻ മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു
11: കേട്ടോ.
10: ഓക്കെ, അപ്പൊ പ്രസാദ് ചേട്ടനോട് ഞങ്ങളുടെ വക ബർത്ത്ഡേ വിഷസ് പറയണം കേട്ടോ. കേക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ സുശീല ചേച്ചി, ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
11: ഇന്ന് എനിക്ക് വേണ്ടത്.
10: ഓക്കെ, വിയറ്റ്നാം കോളനി എന്ന സിനിമയിലെ പാട്ടല്ലേ? ആർക്കാണ് ഡെഡിക്കേഷൻ? ചേട്ടന് തന്നെയാണോ? ഓക്കെ, അപ്പൊ പ്രസാദ് ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സുശീല ചേച്ചിയാണ്. ചേച്ചി, ചോദിച്ചിരിക്കുന്ന പാട്ട് വിയറ്റ്നാം കോളനി എന്ന സിനിമയ്ക്ക് വേണ്ടി മിൻമിനി പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. എസ് ബാലകൃഷ്ണനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ബിജു തിരുമലയാണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ സുശീല ചേച്ചിയുടെ സ്നേഹനിധി ആയിട്ടുള്ള ഹസ്ബൻഡ് പ്രസാദ് ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. മാത്രമല്ല, ഇന്ന് പ്രസാദ് ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. ചേട്ടൻ ഏറ്റവും സ്നേഹത്തോടുകൂടി പിറന്നാൾ ആശംസകളും കൂടി അറിയിക്കാനും കേട്ടോ. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷിബു ചേട്ടനാണ്. അനാമിക മാഡം എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷിബു ചേട്ടൻ, എന്നെ അനാമിക മാഡം എന്നൊന്നും വിളിക്കണ്ട കേട്ടോ, അനാമിക എന്ന് മാത്രം വിളിച്ചാൽ മതി. എന്തായാലും ഷിബു ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് പഞ്ചാബി ഹൗസ് സിനിമയിലെ എല്ലാം മറക്കാം കിനാവേ, എല്ലാം മറക്കാം നിലാവേ എന്ന പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഷിബു ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് പഞ്ചാബി ഹൗസ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. സുരേഷ് പീറ്റേഴ്സ് ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. എസ് രമേശൻ നായരാണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പാട്ട് ഷിബു ചേട്ടന് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടാ.
2: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 17 വരെ. വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand in Samibam, Pulaman, Kottarakara.
6: You are listening to Ashraya FM 90, Nadinoppam, Nattarkoppam.
7: ചാലക്കുടിയുടെ മണ്ണിൽ നിന്നും നാടൻ പാട്ടിലേക്ക് വിസ്മയം തീർത്ത ഗായിക അജഗജാന്തരം എന്ന സിനിമയിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച്, പിന്നീട് നിരവധി നാടൻ പാട്ടുകളിലൂടെ നമ്മെ ആവേശം കൊള്ളിച്ച ദ വേഴ്സറ്റൈൽ സിംഗർ പ്രസീത ചാലക്കുടി എത്തുന്നു ആശ്രയ FM 90.

0: കേൾക്കാം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ ആർജി ഏഴുകുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രസിദ്ധ ചാലക്കുടി. ആശ്രയ FM 90 എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബോണം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഓക്സിജനിൽ എന്താ ഇത്ര തിരക്ക്?
5: മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ നമ്മുടെ ഓക്സിജനിൽ. ഓഗസ്റ്റ് 17 വരെ
6: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
9: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും നാളെ

0: വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 11 പേർ മെഡലുകൾക്ക് അർഹരായി. ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനത്തിൽ ദുരിതങ്ങൾ നേരിട്ടവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടണ്. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കുന്നതിന് പുറമെ വന്ദേ മാതരത്തിന്റെ മാതൃകയിൽ പുഷ്പാലങ്കാരവും ഒരുക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർഘർ തിരംഗയുടെ ഭാഗമായ തിരംഗയാത്രകളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വൈകുന്നേരം 5:10 രാജ്യത്തെ സൈനികരെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന 80th സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ PM വിശ്വകർമ്മ പദ്ധതിയുടെ 100 ഗുണഭോക്താക്കളെ കേന്ദ്ര സർക്കാർ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള 5000 പ്രത്യേക അതിഥികളെയാണ് ചടങ്ങിനായി ക്ഷണിച്ചിരിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പുറമെ PM ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായ യുവജനങ്ങൾ, മുദ്രായോജനയുടെ ഗുണഭോക്താക്കളായ വനിതാ സംരംഭകർ, ശാസ്ത്രജ്ഞർ, ഡ്രൈവർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവർക്ക് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലേക്ക് ക്ഷണമുണ്ട്. വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര സുഗമമാക്കുന്നതിന് നാളെ പുലർച്ചെ 4 മുതൽ ഡൽഹി മെട്രോയുടെ എല്ലാ ടെർമിനൽ സ്റ്റേഷനുകളിൽ നിന്നും സർവീസുകൾ ആരംഭിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. പോലീസ്, അഗ്നിരക്ഷാ സേന, ജയിൽ വകുപ്പ് തുടങ്ങിയവയിൽ നിന്നായി 1057 പേർ പുരസ്കാരത്തിന് അർഹരായി. ധീരതയ്ക്കുള്ള മെഡലുകൾ 301 പേർക്കും വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ 92 പേർക്കും സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ 664 പേർക്കുമാണ് ലഭിച്ചത്. കേരളത്തിൽ നിന്നും SP ശശിധരന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ സംസ്ഥാനത്ത് പോലീസ് സേനയിൽ നിന്നും 6 പേർക്കും അഗ്നിരക്ഷാ സേനയിൽ നിന്നും 2 ഉദ്യോഗസ്ഥർക്കും ജയിൽ വകുപ്പിൽ നിന്നും 2 പേർക്കുമാണ് ലഭിച്ചത്. 1947 ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവരെയും അനുസ്മരിച്ച് ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനം നിരവധി ജീവിതങ്ങൾ തകർക്കുകയും കുടുംബങ്ങളെ അനാഥമാക്കുന്ന വിധത്തിൽ ദുരിതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. വികസിത ഭാരതം സൃഷ്ടിക്കുവാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാക്കാൻ ഈ ദിനം പ്രചോദനമാകട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ അധ്യായങ്ങളിലൊന്നാണ് വിഭജനമെന്നും ദശലക്ഷങ്ങളാണ് ഇതിലൂടെ ദുരിതം പേറിയതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു. നിരവധി പേരുടെ ധീരതയെയും ത്യാഗത്തെയും പോരാട്ടങ്ങളെയുമാണ് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീതി സ്മരണാദിനമായി ആചരിച്ചു തുടങ്ങിയത്. ഹർഘർ തിരംഗയുടെ ഭാഗമായി രാജ്യമെങ്ങും ദേശീയ പതാക ഉയരുമ്പോൾ ഖാദി തുണിയിൽ പതാക നിർമ്മിച്ചു നൽകുന്ന കണ്ണൂർ പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിൽ ജീവനക്കാർ വലിയ തിരക്കിലാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ അദ്വിതീയമായ സ്ഥാനമുണ്ട് ഖാദി പ്രസ്ഥാനത്തിന്. 2 ബർദോളി എന്നറിയപ്പെടുന്ന കണ്ണൂർ പയ്യന്നൂരിൽ ഖാദിയുടെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു. ഹർഘർ തിരംഗ ആഘോഷിക്കുമ്പോൾ പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിൽ ദേശീയ പതാകയുടെ നിർമ്മാണം തകൃതിയിൽ പുരോഗമിക്കുകയാണ്. ഖാദി തുണിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് ത്രിവർണ പതാക നിർമ്മിച്ചെടുക്കുന്ന തിരക്കിലാണ് ഈ കേന്ദ്രത്തിലെ ജീവനക്കാർ. കൃത്യമായ അളവിൽ 3 നിറങ്ങളിലുമുള്ള തുണി മുറിച്ചെടുത്ത് ശ്രദ്ധയോടെ അവർ പതാക നിർമ്മിച്ചെടുക്കുകയാണ്. 40 വർഷത്തോളമായി പയ്യന്നൂർ ഖാദി കേന്ദ്രം ദേശീയ പതാക നിർമ്മിക്കുന്നുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന് ഊർജ്ജം പകർന്നു നൽകിയ പയ്യന്നൂർ ഖാദിക്ക് ദേശീയ പതാകയുടെ നിർമ്മാണത്തിലൂടെ അഭിമാന നിമിഷങ്ങളാണ് ഓരോ വർഷവും കൈവരുന്നത്.
0: സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്ന് രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 വരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പോലെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി സമൂലമായ മാറ്റങ്ങൾ പോലീസിലും ആവശ്യമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മയക്കുമരുന്ന് രാജാവ് വീരേന്ദർ സിംഗ് ബസോയെ യുഎഇയിൽ നിന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തിരിച്ചെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മയക്കുമരുന്നിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കേന്ദ്ര സർക്കാർ നയത്തിലെ പുതിയ നാഴികക്കല്ലാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 7 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. ചമോലി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലാണ് അപകടമുണ്ടായത്. കനത്ത മഴയിൽ ഒഡീഷയിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. ബൈതരണി ബുധബലങ്ക നദികളിൽ ജലനിരപ്പുയരുന്നത് വടക്കൻ ജില്ലകളിൽ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഭദ്രക് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ചമ്പുവയിൽ പാലം ഒലിച്ചുപോയതിനെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സമഗ്ര പുരോഗതിയും പൂർണ്ണ ഹാജറും ലക്ഷ്യമിട്ട് കാസർഗോഡ് പരപ്പ ട്രൈബൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ ഉയരെ പൊതുവിദ്യാഭ്യാസ ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി. ജഗന്നിവാസൻ.
3: സ്കൂൾ ഓൺ ഡ്രീംസ് ഓൺ എവരിവൺ ഇൻ എന്ന മുദ്രാവാക്യം ഉയർത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനം ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ മറാഠി, മാവിലൻ, മലവേട്ടുവൻ സമുദായങ്ങളിലെ കുട്ടികൾക്കിടയിലെ സ്കൂൾ കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായി ഇല്ലാതാക്കി 100% എൻറോൾമെന്റും ഹാജറും ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.
0: സംസ്ഥാനത്ത് പാലക്കാടും കൊച്ചിയിലും BSNL സാറ്റലൈറ്റ് ഫോൺ കണക്ഷനുകൾ നൽകി തുടങ്ങിയതായി ചീഫ് ജനറൽ മാനേജർ ആർ. സജികുമാർ. വിദൂര മേഖലകളിലുള്ളവർക്കും മത്സ്യബന്ധന മേഖലയിലുള്ളവർക്കും ഇത് ഗുണകരമായിരിക്കും. സംസ്ഥാനത്ത് ഈ വർഷം അവസാനത്തോടെ 5G സേവനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടണ്. യുഎസ് താരം ബ്രാൻഡൺ നെകാഷിമയെ 6-3, 7-6 എന്ന സ്കോറിനാണ് ഷെൽട്ടൺ പരാജയപ്പെടുത്തിയത്. വനിതാ സിംഗിൾസ് കിരീടം പോളിഷ് താരം ഇഗ ഷാംടെക് സ്വന്തമാക്കി. കസാഖ് താരം എലേന റൈബാക്കിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഗാല ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2nd ടെസ്റ്റ് ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. ആളില്ലാ ഡ്രോണുകളുടെയും നിർമ്മാണ ഘടകങ്ങളുടെയും ഇറക്കുമതിക്ക് 100% വരെ തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന ആധിപത്യം പുലർത്തുന്ന വിതരണ ശൃംഖലയെ അമേരിക്ക ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനാണ് നടപടിയെന്ന് ട്രംപ് വ്യക്തമാക്കി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ സുഹേലി ദ്വീപിൽ നിന്നും കാണാതായ 2 പോലീസ് കോൺസ്റ്റബിൾമാർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കവരത്തി കൺട്രോൾ റൂമിലേക്ക് അപകട വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് 2 ദിവസമായി ഹെലികോപ്റ്റർ മാർഗം ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ച് ഇതുവരെ വിവരം ഒന്നും ലഭിച്ചിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 11 പേർ മെഡലുകൾക്ക് അർഹരായി. ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനത്തിൽ ദുരിതങ്ങൾ നേരിട്ടവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടണ്.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ട ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474 2919090 0974 219 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഹായ് അനാമിക കുട്ടി, എനിക്കൊരു സോങ് വെച്ചു തരണം. മൗനം സ്വരമായി എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി, ചോദിച്ചിരിക്കുന്ന പാട്ട് ആയുഷ് കാലം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടനും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഔസേപ്പിച്ചിന്റെ മ്യൂസിക് കമ്പോസിഷനിൽ കൈതപ്രം സാറ് വരകിലെഴുതിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. ഈ ഒരു പാട്ട് എന്തായാലും നമ്മുടെ ശശികല ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ആസ്ട്രിയ എഫ് എം. ഇന്നെന്റെ മകൻ അജിത്തിന്റെ ജന്മദിനമാണ്. മോനിപ്പോൾ കാനഡയിൽ വർക്ക് ചെയ്യുന്നു. മോന് വിഷസ് പറഞ്ഞുകൊണ്ട് ആകാശമിട്ടായി മൂവിയിലെ ആകാശ പാലക്കൊമ്പ് തൂഞ്ഞാലിൽ എന്ന പാട്ട് കൂടി വെക്കണേ പ്ലീസ്. സ്നേഹത്തോടെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ മിനി ചേച്ചിയുടെ മകൻ അജിത്ത് ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. ചേട്ടൻ ഏറ്റവും സ്നേഹത്തോടു കൂടി ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഒത്തിരി ഒത്തിരി സന്തോഷത്തോടു കൂടി ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ അജിത്ത് ചേട്ടാ. അപ്പോൾ എന്തായാലും മോന് വേണ്ടിയിട്ട് നമ്മുടെ മിനി ചേച്ചി സ്നേഹത്തോടെ ചോദിച്ചിരിക്കുന്ന പാട്ട് ആകാശ മിഠായി എന്ന സിനിമയ്ക്ക് വേണ്ടി അഭിജിത്ത് വിജയൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം എ ബാബ്ജി മ്യൂസിക് കമ്പോസിഷൻ ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു പാട്ടല്ലേ എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പാട്ട് ശരിക്കും പാടിയിട്ടുള്ളത് അഭിജിത്ത് വിജയനാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ അജിത്ത് ചേട്ടന് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.
2: മൗനം സ്വരമാ എൻ പൊൻ വീണയിൽ സ്വപ്ന

0: You are listening to Ashraya FM 90, Nadinuppam.
1: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
2: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
9: പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
10: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
11: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
12: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ വേഗം ഇറങ്ങ്, 100 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
2: 100 മണിക്കൂറോ? എങ്ങോട്ട്?
1: ഓക്സിജനിൽ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ ആരംഭിച്ചു ഓഗസ്റ്റ് 17 വരെ.
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
8: ഇത് നെടിയോളയിൽ നിന്ന് ശാന്ത ചേച്ചിയാണ്.
7: ശാന്ത ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? എല്ലാരും സുഖമായിട്ടിരിക്കാണ്. പതാരം കാരണം സുഖമായിട്ടിരിക്കാണ്. അഡ്വാൻസ് ആയിട്ട് പറയുന്നു. ആ ഓക്കെ, പറഞ്ഞു കഴിഞ്ഞു. എനിക്കറിയാം ആ ചോദ്യം വരുമെന്ന്. എന്തോ
8: അഡ്വാൻസ് ആയിട്ട് മോളങ്ങ്
7: പറഞ്ഞു ആ ചോദ്യം വരുമെന്ന് എനിക്കറിയാലോ. ഇത്രയും നേരം അടുത്തുണ്ടായിരുന്നു.
8: പ്രവർത്തകർക്കും
7: എല്ലാരും സുഖമായിട്ടിരിക്കാണ് കേട്ടോ. പിള്ളേരൊക്കെ ഉറങ്ങിയോ?
8: ആ പിള്ളേരെ ഉറക്കത്തിന്റെ ഒരു ഇതിലോട്ട്
7: പോയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ ഉറങ്ങും അല്ലേ?
8: സ്ത്രീയൊക്കെ ഇങ്ങനെ നല്ല മയക്കത്തിലോട്ട് പോകണം. കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്,
7: ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫുഡൊക്കെ കഴിച്ചോ?
8: ഫുഡ് ഞാൻ കഴിച്ചില്ല, മക്കള് കഴിച്ചു.
7: മക്കള് കഴിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം കഴിക്കാനല്ലേ?
8: അതെ.
7: ഓക്കെ, ഇന്ന് ഏത് പാട്ടൊക്കെ കേൾക്കണ്ടേ?
8: മോളെ മനസ്സിന് 1000 കിളിവാതിൽ ഭൂമിക എന്ന പടത്തിലെ പാട്ട് കേൾപ്പിച്ചു തരണം.
7: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
8: ഉണ്ടല്ലോ.
7: ആർക്കാണ്?
8: പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ എന്റെ അംഗൻവാടി മക്കൾക്കും, എല്ലാവർക്കും വേണ്ടി.
7: എല്ലാവർക്കും വേണ്ടി. ഓക്കെ,
8: ഗ്രൂപ്പിനും കൂടെ.
7: ഓക്കെ, ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചു തരാട്ടോ.
8: ഓക്കെ, താങ്ക് യു.
7: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ഭൂമിക എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേടനും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള മനസ്സിനൊരായിരം കിളിവാതിൽ എന്ന പാട്ടാണ്. രവീന്ദ്രൻ മാസ്റ്ററാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ശാന്ത ചേച്ചിയുടെ അംഗൻവാടിയിലുള്ള എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും വേണ്ടിയിട്ടും, ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ സുമ, എനിക്കൊരു പാട്ട് വേണമായിരുന്നു. മിന്നാരം എന്ന സിനിമയിലെ ഒരു വല്ലം പൊന്നും പൂവും എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടി വിഘ്നേശ്വര മോട്ടേഴ്സ് കൊട്ടാരക്കര എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് സുമ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് മിന്നാരം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ MG ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടിയിട്ടുള്ളൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കടേഷ് മ്യൂസിക് കമ്പോസിഷൻ നിർവഹിച്ചിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ സുമ ചേച്ചിയുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട്, നമ്മുടെ കൊട്ടാരക്കരയിലുള്ള വിഘ്നേശ്വര മോട്ടേഴ്സിലുള്ള എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം മിന്നാരം എന്ന സിനിമയിലെ ആ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
1: കറക്റ്റ് ടൈമിലാണ് കേടായത്. ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 17 വരെ. വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
2: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
4: Ivide ayalum porathu ayalum kuttiloda padana fees ne paisa thanne vende.
5: Nammude swarna vilkane swarna vilkan ettom nalladu Achaims Gold thanne. Swarna vila etra uyarnalum ettom uyarna vila tharuvennu mathramalla bankil panayathil irikkunna swarnam eduthu vilkanum Achaims Gold sahayikkum. Keralathile number 1 gold buyers alle Achaims Gold.
6: 22 varshathe sevana parampariyumayi Achaims Gold Ernakulam, Idukki, Pathanamthitta, Alappuzha, Kottayam jillakalil 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
7: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ചായിട്ടാണോ?
10: ബീമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
10: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
11: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: മലയാള സിനിമയിൽ പകരവെക്കാനില്ലാത്ത അഭിനയ മികവുകൊണ്ട് പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ ദ വെരി ടാലന്റഡ് ആക്ടർ, അധ്യാപന രംഗത്തു നിന്നും അഭിനയ രംഗത്തെത്തി 250 ൽ പരം സിനിമകളിലൂടെ ഒട്ടനവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച സുധീർ കരമനയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: എഴുതാം. ഓഗസ്റ്റ് 23 രാവിലെ 10 മണി മുതൽ ആർജി ജീവിക്കപ്പെടും.
1: എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓക്സിജനിലെന്താ ഇത്ര തിരക്ക്?
1: മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ നമ്മുടെ ഓക്സിജനിൽ. ഓഗസ്റ്റ് 17 വരെ
2: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
3: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കും, കൊട്ടാരക്കര.
5: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC Diamond കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC Diamond കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെന്തിന് ടെൻഷൻ?
6: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
4: ദിയാ ട്രേഡിംഗ് കമ്പനി, മീനോ ജംഗ്ഷൻ.
7: ഏവർക്കും ദിയാ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 34 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നിങ്ങൾക്ക് നോക്കാം. ഹലോ
8: ഹലോ
4: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇതാരാണ്? ചേച്ചി, റേഡിയോ അടുത്തു നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാമോ? ആ, ഇപ്പൊ കുഴപ്പമില്ല. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
8: അല്ല മോളെ, കുറച്ച് വിളിച്ചിട്ട് കിട്ടത്തില്ലായിരുന്നു.
4: വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, ഇപ്പൊ കിട്ടി. സന്തോഷായോ?
8: സന്തോഷമായി.
4: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
8: വീട്ടില് ഇപ്പൊ ഞാൻ ഹസ്ബൻഡേ ഉള്ളു, മറ്റേ മക്കളൊക്കെ പുറത്താ.
4: ഓക്കെ, എല്ലാരും പുറത്താണല്ലേ. ഫുഡൊക്കെ കഴിച്ചോ? സമയായില്ലേ കഴിക്കാനായിട്ട്?
8: രണ്ടുമണിയാകും
4: അല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, പഴയ പാട്ടാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ? ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിട്ട് അല്ലേ. ഓക്കെ, അപ്പൊ ചേച്ചി എന്തോ പറഞ്ഞു?
8: സുൽത്താനെ ഞാന് 2-3 ട്രിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ മോളെ കിട്ടിയിട്ടില്ല.
4: ആദ്യമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ചേച്ചി പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സജി ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് പത്മവ്യൂഹം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേടൻ പാടിയിട്ടുള്ള കുയിലിന്റെ മണിനാദം കേട്ടു എന്നൊരു പാട്ടാണ്. MK അർജുനനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. ദാസേടൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സജി ചേച്ചി ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, അനാമിക, ഞാൻ ശ്യാമ. എനിക്ക് സോഫിയും സുജാതയും മൂവിയിലെ വാതുക്കൽ വെള്ളരിപ്രാവ് എന്ന സോങ് വേണം, ഡെഡിക്കേറ്റഡ് ടു മൈ ഹസ്ബൻഡ് പ്രസാദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ശ്യാമ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് സോഫിയും സുജാതയും എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ അർജുൻ കൃഷ്ണ, നിത്യ മാമൻ എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. MJയചന്ദ്രനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ ശ്യാമ ചേച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹസ്ബൻഡ് പ്രസാദ് ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജോ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കൊല്ലം ബി ഡി സിക്കൊപ്പം ഹെൽത്തി ഓണം സി ബി സി ലിപിഡ് പ്രൊഫൈൽ ടി എസ് എച്ച് തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
1: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൊതുമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagar.

0: സപ്തസ്വരങ്ങളുടെ മാന്ത്രികത കൊണ്ട് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സംഗീതത്തിന്റെ അത്ഭുതം തീർക്കുന്ന നാദവിസ്മയം. പ്രണയവും വിരഹവും സന്തോഷവും തന്റെ വിരൽത്തുമ്പിലൂടെ അനശ്വര ഗാനങ്ങളാക്കി മാറ്റിയ മലയാള സിനിമയിലെ ദ മെലഡി കിങ് എം ജയചന്ദ്രൻ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
1: പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ.
0: കേൾക്കാം 17 AM മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
2: ഹലോ, ഞാൻ MJ ചന്ദ്രൻ. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ കവിയെന്ന ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

യെസ്, എങ്ങനെ മാടമ്പി എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 53 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, നമസ്കാരം. എനിക്ക് ജെന്റിൽമാൻ മൂവി സോങ് എൻ വീട്ടു തോട്ടത്തിൽ പൂവെല്ലാം കേട്ടുപാർ ഈ ഗാനം വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ജെന്റിൽമാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എസ് പി ബിയും സുജാത മോഹനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. എ ആർ റഹ്മാൻ ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് എന്തായാലും സഹദേവൻ ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മി ആർ ജനാമിക സൈനിങ് ഓഫ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ബൈ പറയാം. മേനോ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
1: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മേനോ ജംഗ്ഷൻ.
2: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
3: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണം പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
9: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 o'clock.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ ഓൺ ആസ്ട്രേയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ലൗഡ് സ്പീക്കറുമായിട്ട് ഇതാ ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, RJ അനൂഷയാണ് കേട്ടോ. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഞാൻ വന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ടും ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ടോപ്പിക് എന്താന്ന് നോക്കുകയാണെങ്കിൽ, നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇന്ന് രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഈ സ്മാർട്ട് ഫോണുകളിൽ എത്രയോ ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഒന്ന് ഫോൺ എടുത്തു നോക്കിയാൽ മനസ്സിലാകും ആപ്പുകൾ കൊണ്ട് ഫുള്ളായിരിക്കും നമ്മുടെ ഫോൺസ് ഒക്കെ അല്ലേ. ഈ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഗൂഗിൾ പേ, യൂട്യൂബ്, അങ്ങനെ നീണ്ടുപോകും ആപ്പുകളുടെ ഒരു നിര എടുത്തു കഴിഞ്ഞാൽ അല്ലേ. എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ മൊബൈൽ ആപ്പുകളൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന്? എന്നാൽ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ ഈ ആപ്പുകളെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും കേട്ടറിയാൻ പോകുന്നത്. അപ്പൊ ഈ ആപ്പ് നിർമ്മാണത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനുള്ള ഒരു ആശയം, ഒരു ഐഡിയ എന്നുള്ളതാണ്. ഐഡിയ ഉണ്ടെങ്കിലേ നമുക്ക് എങ്ങനെയുള്ള ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ നിർമ്മിക്കണം എന്നുള്ള ഒരു കാര്യമൊക്കെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു നല്ല ആശയമാണ്. ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കണം ആപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിലിരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാനായിട്ട് ഒരു വഴി വേണം. ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഈ സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആശയങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് ആപ്സുകളൊക്കെ ക്രിയേറ്റ് ആക്കപ്പെട്ടത്. അപ്പോൾ ആപ്പ് നിർമ്മാണത്തെ പറ്റി കൂടുതൽ അറിയാം. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെൻട്രൽ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകൾ ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ August 17 വരെ. വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
7: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില. മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
6: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
8: ചേട്ടാ, ഓക്സിജനിൽ എന്താ ഇത്ര തിരക്ക്?
9: മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ നമ്മുടെ ഓക്സിജനിൽ. ഓഗസ്റ്റ് 17 വരെ
10: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
11: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കറാണ്. വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പൊ നമ്മുടെ ഫോണിലുള്ള ഒരുപാട് ഒരുപാട് ആപ്പുകളെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തപ്പെട്ടത് എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മളിത് ആ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ ആദ്യ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ഒരു ആശയം, ഒരു ഐഡിയ ഉണ്ടാകണം ഒരു ആപ്പിനെ പറ്റിയിട്ട്. ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. അവിടെയാണ് UI UX ഡിസൈനിന്റെ പ്രാധാന്യം വരുന്നത്. ഈ രണ്ടാമത്തെ ഘട്ടം ഡിസൈനിങ് ആണ്. ആപ്പ് കാണാൻ എങ്ങനെ ഇരിക്കണം, ബട്ടണുകൾ എവിടേക്ക് വെക്കണം, ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് എത്രത്തോളം എളുപ്പമായിരിക്കണം എന്നതിലൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അപ്പൊ ഇതിനെ നമ്മൾ UX അല്ലെങ്കിൽ UI ഡിസൈനിങ് എന്നാണ് വിളിക്കുന്നത്. അടുത്തൊരു ഘട്ടമാണ് കോഡിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് കേട്ടോ. ഡെവലപ്മെന്റ് അതായത് ആപ്പിന്റെ ജീവൻ നൽകുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഈ ആൻഡ്രോയിഡ് ആപ്പുകൾക്ക് വേണ്ടിയിട്ട് ജാവ അല്ലെങ്കിൽ കോട്ട്ലിൻ തുടങ്ങിയിട്ടുള്ള ഭാഷകളും, പിന്നെ ഐഫോണുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സ്വിഫ്റ്റ് എന്ന ഭാഷയും ഡെവലപ്പർമാർ യൂസ് ചെയ്യാറുണ്ട്. ഇതുകൂടാതെ തന്നെ ഫ്ലട്ടർ അല്ലെങ്കിൽ റിയാക്ട് നേറ്റീവ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമുകളും ഒരേ സമയം ആപ്പ് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഡിസൈനർമാർ വരച്ചുണ്ടാക്കിയ ആപ്പിന്റെ ചിത്രങ്ങൾക്ക്, അതായത് രൂപത്തിന് ജീവൻ നൽകുന്ന ഒരു പ്രോസസ് ആണ് കേട്ടോ ഇത്. ഇപ്പൊ ഒരു കെട്ടിടത്തിന് തറയിട്ട് ഭിത്തി കെട്ടി ഇലക്ട്രിക് വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ നടത്തുന്നത് പോലെയാണ് ഒരു ആപ്പിന് നമ്മൾ കോഡിംഗിലൂടെ ജീവൻ നൽകുന്നത്. അപ്പോ കോഡിംഗിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കും കേട്ടോ. ഒന്ന് ഫ്രണ്ട് എൻഡ് ആണ്, അതായത് ഉപയോക്താവ് ഫോൺ സ്ക്രീനിൽ കാണുന്നതും തൊടുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രവർത്തിപ്പിക്കുന്നത് ഫ്രണ്ട് എൻഡ് കോഡിംഗ് വഴിയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് അമരുന്നതായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ കളർ മാറുന്നത്, അല്ലെങ്കിൽ പുതിയ പേജിലേക്ക് പോകുന്നതൊക്കെ ഫ്രണ്ട് എൻഡ് കോഡിംഗ് വഴിയാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഇതെന്താന്ന് നോക്കുകയാണെങ്കിൽ, ആപ്പിന്റെ അണിയറയിൽ, അതായത് സ്ക്രീനിൽ കാണാത്ത കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാകുമല്ലോ, അപ്പോൾ ആ അണിയറയിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് ബാക്ക് എൻഡ്. ഈ ഡാറ്റാബേസ്, സെർവർ, സെക്യൂരിറ്റി തുടങ്ങിയവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ബാക്ക് എൻഡ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ശരിയാണോ എന്ന് പരിശോധിക്കുന്നത്, അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെന്റ് പ്രോസസ് ഒക്കെ ചെയ്യുന്നത്, പിന്നെ വിവരങ്ങൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതൊക്കെയാണ് ബാക്ക് എൻഡിന്റെ ജോലിയായിട്ട് വരുന്നത്. ഇനി കോഡിംഗിനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യകൾ കൂടി ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും അല്ലേ. ഈ ആൻഡ്രോയിഡ് ആപ്സിന് വേണ്ടിയിട്ട് ജാവയും കോട്ട്ലിനുമാണ്. ഇനി ഐഫോണിനാണെങ്കിൽ സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സി ആണ് യൂസ് ചെയ്യുന്നത്, പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ഭാഷകൾ അല്ലെങ്കിൽ ടൂളുകൾ കേട്ടോ. ഇനി ക്രോസ് പ്ലാറ്റ്ഫോം ആപ്പുകൾ, അതായത് ഒറ്റ കോഡ് ഉപയോഗിച്ച് ഈ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ഫോണിലും പ്രവർത്തിക്കുന്ന കുറച്ച് ടൂളുകളും അതുപോലെ തന്നെ ലാംഗ്വേജസും ഉണ്ട്. അതാണ് ഫ്ലട്ടർ അല്ലെങ്കിൽ റിയാക്ട് നേറ്റീവ് എന്നൊക്കെ പറയുന്നത്. ഇതിനെ ഡാർട്ട് എന്നും ജാവാസ്ക്രിപ്റ്റ് എന്നും വിളിക്കും. നമ്മുടെ ഫോണിൽ കാണുന്ന ലളിതമായിട്ടുള്ള ഒരു ക്ലിക്ക് ബട്ടന്റെ പുറകിൽ ആയിരക്കണക്കിന് വരികൾ വരുന്ന കമ്പ്യൂട്ടർ കോഡുകൾ ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും അല്ലേ. മനുഷ്യർ പരസ്പരം സംസാരിക്കാനായിട്ട് മലയാളവും ഇംഗ്ലീഷും ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഈ മൊബൈലിനോട് ഞാൻ ഈ ബട്ടണിൽ ഞെക്കിയാൽ നീ അടുത്ത പേജ് കാണിക്കണം അങ്ങനെ പറയാനായിട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷയാണ് കോഡിംഗ്. അപ്പോൾ ജാവ, കോട്ട്ലിൻ, സ്വിഫ്റ്റ് ഒക്കെയാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലാംഗ്വേജസ്. ലൗഡ് സ്പീക്കറിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കും, കൊട്ടാരക്കര.
3: ചേട്ടാ വേഗം ഇറങ്ങ്, 100 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
4: 100 മണിക്കൂറോ? എങ്ങോട്ട്?
3: ഓക്സിജനിൽ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ ആരംഭിച്ചു. ഓഗസ്റ്റ് 17 വരെ
5: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
5: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
6: ഓക്സിജൻ ന്യൂജെൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ

0: പതിനെട്ടാം പടി മുകുന്ദനുണ്ണി അസോസിയേറ്റ് തുടരും. പ്ലൂട്ടോ എന്ന സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ ചാമിംഗ് ആക്ട്രസ് ആർഷ ബൈജു എത്തുന്നു. ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. ഓഗസ്റ്റ് 18 വൈകുന്നേരം 7 മണി മുതൽ ആർജു അനാമയ്ക്കോടൊപ്പം.
1: ഹലോ, ഞാൻ ആർത്ത ചാന്ദിനി ബൈജു. ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം,

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഈ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ജനപ്രിയവുമായിട്ടുള്ള ഒരു രീതിയാണ് ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒറ്റ തവണ കോഡ് എഴുതി അത് ഉപയോഗിച്ച് തന്നെ ആൻഡ്രോയിഡ്, ഐഫോൺ എന്നീ രണ്ട് പ്ലാറ്റ്ഫോമുകളിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ആപ്പുകൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യ. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ലളിതമായിട്ടുള്ള എക്സാമ്പിൾ പറയാം. അതായത് പഴയ രീതി എന്ന് പറയുന്നത് ആൻഡ്രോയിഡിനായിട്ട് ജാവ അല്ലെങ്കിൽ കോട്ട്ലിൻ ഭാഷ ഉപയോഗിച്ച് ഒരു ആപ്പ് ഉണ്ടാക്കണം, പിന്നെ ഐഫോണിനായിട്ട് സ്വിഫ്റ്റ് ഭാഷ ഉപയോഗിച്ച് വേറൊരാപ്പ് വീണ്ടും ഉണ്ടാക്കണം. അതായത് ഒരേ ആപ്പ് ഉണ്ടാക്കാൻ രണ്ട് വ്യത്യസ്ത ഡെവലപ്പർമാരും ഇരട്ടി സമയവും പണവും ഒക്കെ വേണ്ടി വന്നു. എന്നാൽ ഈ ക്രോസ് പ്ലാറ്റ്ഫോം എന്ന രീതി വന്നതിന് ശേഷം ഡെവലപ്പർ ഒറ്റ തവണ മാത്രം കോഡ് എഴുതിയാൽ മതി. മാത്രമല്ല ആ ഒറ്റ കോഡ് ഉപയോഗിച്ച് ആൻഡ്രോയിഡ് ആപ്പും ഐഫോൺ ആപ്പും ഒരേ സമയം തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനായിട്ട് ജനപ്രിയ ക്രോസ് പ്ലാറ്റ്ഫോം ടൂളുകൾ ഏതൊക്കെയാന്ന് നോക്കിയാലോ. അതിലൊന്നാണ് ഫ്ലട്ടർ. ഇത് നമ്മുടെ ഗൂഗിൾ നിർമ്മിച്ചതാണ് കേട്ടോ. ഡാർട്ട് എന്ന പ്രോഗ്രാമിംഗ് ഭാഷയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നതും മനോഹരവുമായിട്ടുള്ള യു ഐ ഡിസൈനുകൾ ഉണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ റിയാക്ട് നേറ്റീവ്. മെറ്റ ഫേസ്ബുക്ക് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. ജാവാസ്ക്രിപ്റ്റ് എന്ന സാങ്കേതിക വിദ്യയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള പല പ്രമുഖ ആപ്പുകളും ഇതിൽ നിന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റിന്റെ പ്രധാന ബെനിഫിറ്റ്സ് കൂടി കേൾക്കാം. അതായത് പൊതുവെ കുറഞ്ഞ ചെലവാണ് ഇവിടെ വരുന്നത് കേട്ടോ. രണ്ട് വ്യത്യസ്ത ടീമുകളെ നിയമിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അതുപോലെ തന്നെ സമയലാഭം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ആൻഡ്രോയിഡിനാണെങ്കിലും iOS ആപ്പുകൾ ഒരേ സമയം നിർമ്മിക്കാനാണെങ്കിലും ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പരിപാലനമൊക്കെ എളുപ്പമാണ്, ഈസി മെയിൻ്റനൻസ് ആണ്. ആപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ ബഗ് തിരുത്തണമെങ്കിലോ ഒറ്റ കോഡിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി, രണ്ട് പ്ലാറ്റ്ഫോമിലും അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. പണ്ടൊക്കെ ഒരു കമ്പനിക്ക് ആപ്പ് ഉണ്ടാകണമെങ്കിൽ ആൻഡ്രോയിഡിന് വേറെ അല്ലെങ്കിൽ ഐഫോണിന് വേറെ എന്നിങ്ങനെ രണ്ടിടത്തായിട്ട് ഇരട്ടി പണവും സമയവും ഒക്കെ ചെലവാക്കണമായിരുന്നു. എന്നാൽ ഇന്ന് ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് വന്നതോടുകൂടിയിട്ട് കാര്യങ്ങൾ ജോളിയായിട്ട് മാറിയിരിക്കുകയാണ്. ഗൂഗിളിന്റെ ഫ്ലട്ടർ, മെറ്റയുടെ റിയാക്ട് നേറ്റീവ് പോലെയുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ട് ഒരൊറ്റ കോഡിങ്ങിലൂടെ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ഐഫോണിലും ഒരുപോലെ മാജിക് കാണിക്കുന്ന ആപ്പുകൾ നിർമ്മിക്കാനായിട്ട് ഇന്ന് ഡെവലപ്പേഴ്സിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വശം. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. ഒരു ചെറിയ ബ്രേക്കാണ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
2: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ മഹാവിലക്കുറവുണ്ട്. 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ. ഓഗസ്റ്റ് 17 വരെ വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ.
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. അപ്പൊ നമ്മള് ഈ ഫോണിൽ കാണുന്ന ആപ്പുകൾ നിർമ്മിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തേത് ആശയമാണ് വേണ്ടത്, പിന്നെ അത് ഡിസൈൻ ചെയ്യുക, അതിനുശേഷം കോഡിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള മൂന്നാമത്തെ ഘട്ടം, അതും ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. ഇനി അടുത്തതായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ കോഡിംഗ് കഴിഞ്ഞാൽ ആപ്പ് നേരെ പ്ലേ സ്റ്റോറിലേക്ക് വിടത്തില്ല കേട്ടോ. അതിൽ എന്തെങ്കിലും തകരാറുകളോ, അതായത് ബഗ്സുകളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കും. എന്നിട്ട് സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അത് മുന്നോട്ട് പോകുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിർമ്മിച്ച ആപ്പ് ഉപയോക്താക്കളുടെ കയ്യിൽ എത്തുന്നതിന് മുൻപായിട്ട് അതിലെന്തെങ്കിലും ഈ തകരാറുകളോ സുരക്ഷാ വീഴ്ചകളോ വേഗതക്കുറവോ ഒക്കെ ഉണ്ട് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ്സാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പുതിയ കാറ് നമ്മൾ വിപണിയിൽ ഇറക്കുന്നതിന് മുൻപായിട്ട് ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത് പോലെയാണ് ആപ്പുകളുടെ കാര്യത്തിൽ ഈ ടെസ്റ്റിംഗ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആപ്പിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കാനായിട്ട് വ്യത്യസ്ത തരം ടെസ്റ്റിംഗുകൾ ഇവിടെ നടത്താറുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് കേട്ടാലോ. ആദ്യത്തേത് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ്. ഈ ആപ്പിലെ ഓരോ ഫീച്ചറും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇവിടെ നോക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിനുള്ളിലേക്ക് പോകുന്നുണ്ടോ, ബൈ നൗ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ പേയ്മെന്റ് പേജ് വരുന്നുണ്ടോ, ഇതൊക്കെ പരിശോധിക്കുകയാണ് ഫങ്ഷണൽ ടെസ്റ്റിംഗിൽ ചെയ്യുന്നത്. അടുത്തൊരു ടെസ്റ്റാണ് യൂസബിലിറ്റി ടെസ്റ്റിംഗ്. ഈ സാധാരണക്കാർക്ക് ആപ്പ് ഉപയോഗിക്കാനായിട്ട് എളുപ്പമാണോ, അല്ലെങ്കിൽ ഫോൺ സൈസ് കൃത്യമാണോ, ഇനി നാവിഗേഷൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഈ ഒരു യൂസബിലിറ്റി ടെസ്റ്റിൽ പരിശോധിക്കുന്നത്. അടുത്ത ഒരു ടെസ്റ്റാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരേ സമയം തന്നെ ആയിരക്കണക്കിന് ആളുകൾ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആപ്പ് ഹാങ് ആകുമോ, അല്ലെങ്കിൽ പേജുകൾ ലോഡാകാനായിട്ട് കൂടുതൽ സമയം എടുക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ഈ ഒരു പെർഫോമൻസ് ടെസ്റ്റിംഗിൽ മെയിനായിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു ടെസ്റ്റാണ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഉപയോക്താക്കളുടെ പേര്, ഫോൺ നമ്പർ, ബാങ്ക് വിവരങ്ങൾ, പാസ്വേഡ് ഇവയൊക്കെ ചോർന്നു പോകാതെ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഫൈനലായിട്ട് ഡിവൈസ് ആൻഡ് ഓയിസ് ടെസ്റ്റിംഗ് എന്ന് പറയും. അതായത് വലിയ സ്ക്രീനിലുള്ള ഫോണുകളിലും ചെറിയ ഫോണുകളിലുമൊക്കെ ഈ പഴയ ആൻഡ്രോയിഡ് iOS വേർഷനുകളിലുമൊക്കെ ആപ്പ് ഒരുപോലെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ടെസ്റ്റാണ് ഡിവൈസ് ആൻഡ് ഓയിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. അതായത് മാനുവൽ ടെസ്റ്റിംഗ് ഉണ്ട്, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. മാനുവൽ ടെസ്റ്റിംഗിൽ ആളുകൾ തന്നെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓരോ ബട്ടണും ഞെക്കി നേരിട്ട് അത് പരിശോധിക്കും, അതാണ് മാനുവൽ ടെസ്റ്റിംഗ്. ഇനി ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്താ നോക്കുകയാണെങ്കിൽ, വലിയ ആപ്പുകളിൽ പ്രത്യേക കോഡുകളും ടൂണുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ വഴി വേഗത്തിൽ ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെലനിയം, അപിയം തുടങ്ങിയിട്ടുള്ള ആപ്പുകൾ വഴി. അപ്പൊ എത്ര മനോഹരമായിട്ട് കോഡ് ചെയ്തുണ്ടാക്കിയ ആപ്പ് ആണെങ്കിലും നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ആപ്പ് കീപ് സ്റ്റോപ്പിംഗ് എന്ന് കാണിച്ച് ക്രാഷ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ദേഷ്യം അത് വേറെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ ഇത്തരം തലവേദനകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് നിർമ്മാണ വേളയിൽ ടെസ്റ്റിംഗ് എന്നുള്ള ഒരു ഘട്ടം കൂടി വെച്ചിരിക്കുന്നത്. അപ്പൊ ആപ്പ് ജനങ്ങളുടെ കയ്യിൽ എത്തുന്നതിന് മുൻപ് ടെസ്റ്റർമാർ അതിലെ സകല കോണുകളും പരിശോധിച്ച് ബഗ്ഗുകൾ തപ്പിയെടുത്ത് തിരുത്തേണ്ടിയിരിക്കുന്നു. നല്ലൊരു ടെസ്റ്റിംഗ് കഴിഞ്ഞു വരുന്ന ആപ്പ് മാത്രമേ യൂസർമാർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നൽകത്തുള്ളൂ അല്ലേ. അപ്പോൾ ലൗഡ് സ്പീക്കറിലൊരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ എന്താ ഇത്ര തിരക്ക്?
2: മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ നമ്മുടെ ഓക്സിജനിൽ. ഓഗസ്റ്റ് 17 വരെ
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അറിവിന്റെ ആഘോഷം. അങ്ങനെ നമ്മൾ ആപ്പുകളുടെ നിർമ്മാണങ്ങളെ പറ്റിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. കൂടെയുള്ളത് ആർജെ അനൂഷയാണ്. ഈ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ആപ്പ് കംപ്ലീറ്റ് ആയിട്ടും റെഡി ആയി കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഒരു പ്ലേ സ്റ്റോറിലെയും ആപ്പ് സ്റ്റോറിലെയും ലോഞ്ചിങ് എന്ന് പറയുന്നത്. അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോർ, ഇപ്പോൾ ഒരു ഡെവലപ്പർ അക്കൗണ്ട് എടുക്കണം, അത് ഒറ്റത്തവണ അക്കൗണ്ട് എടുക്കാനായിട്ട് ഏകദേശം 25 രൂപ ഡോളർ ഫീസാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ആപ്പിൻ്റെ പേര്, ലോഗോ, സ്ക്രീൻഷോട്ടുകൾ, വിവരണം, പിന്നെ പ്രൈവസി പോളിസി ഇവയൊക്കെ നൽകിയിട്ട് ആപ്പ് അപ്ലോഡ് ചെയ്യും. ഗൂഗിളിന്റെ റിവ്യൂവിന് ശേഷം ഒരു സാധാരണ 1 അല്ലെങ്കിൽ 3 ദിവസങ്ങൾ ആപ്പ് പ്ലേ സ്റ്റോറിൽ തത്സമയമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ആപ്പിൾ ആപ്പ് സ്റ്റോറിനെ പറ്റി പറയുകയാണെങ്കിൽ ആപ്പിളിന്റെ ഡെവലപ്പർ അക്കൗണ്ടിന് വർഷത്തിൽ 99 രൂപ ഡോളർ ഫീസ് നൽകേണ്ടതായിട്ട് വരും. ആപ്പിളിന്റെ സെക്യൂരിറ്റി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ റിവ്യൂ പ്രോസസ്സ് കൂടുതൽ കൃത്യതയുള്ളതായിരിക്കും എന്നതാണ് ആൻഡ്രോയിഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വരുന്ന ഡിഫറൻറ്. ഇനി ആപ്പ് സ്റ്റോറിൽ ഇട്ടതുകൊണ്ട് മാത്രം പണി തീരുന്നില്ല കേട്ടോ, ഒരു ആപ്പിന്റെ യഥാർത്ഥ യാത്ര അവിടെ ആരംഭിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബഗ് ഫിക്സിംഗ്, ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന പുതിയ പ്രശ്നങ്ങളൊക്കെ തിരുത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ തന്നെയാണെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ല, റിപ്പോർട്ട് അടിച്ചിട്ടുണ്ടാകും. ചില ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ പോയി പ്ലേ സ്റ്റോറിൽ റിപ്പോർട്ട് അടിക്കും, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ, ആ ഒരു പ്രോബ്ലം നമ്മൾ പറയും. അപ്പോൾ അത് തിരുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ പുതിയ ഫീച്ചേഴ്സ്, ഇപ്പോൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഇടയ്ക്കിടെ വരാറുള്ളത് പോലെ പുതിയ ഓപ്ഷനുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ ആളുകൾക്ക് അത് ബോറടിക്കാതെ യൂസ് ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ. അതുപോലെ OS അപ്ഡേറ്റുകൾ, പുതിയ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS വേർഷനുകൾ വരുന്ന സമയത്ത് അതിനനുസരിച്ച് ആപ്പ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ഇനി ആപ്പുകളിൽ നിന്ന് എങ്ങനെ പണമുണ്ടാക്കാം, ആപ്പ് മോണിറ്റൈസേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മിക്ക ആപ്പുകളും സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാമെങ്കിലും ഡെവലപ്പർമാർക്ക് കുറച്ചധികം വഴികളിലൂടെ വരുമാനം ലഭിക്കുന്നുണ്ട്. അതായത് പരസ്യങ്ങൾ വഴി, ഈ ഗൂഗിൾ ആഡ്മോ പോലുള്ളവ വഴി ആപ്പിൽ പരസ്യങ്ങൾ കാണിക്കുന്നത് വഴി പൈസ കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബ് സൗജന്യ ഗെയിമുകളൊക്കെ വഴിയിട്ട് നമുക്ക് പൈസ കിട്ടും. അതുപോലെ തന്നെ ഫ്രീമിയം സബ്സ്ക്രിപ്ഷൻ, ഈ അടിസ്ഥാന ഫീച്ചറുകൾ ഫ്രീ ആയിട്ട് നൽകുകയും കൂടുതൽ മികച്ച ഫീച്ചറുകൾക്ക് മാസം തോറും വർഷത്തിലോ ചാർജ് ഈടാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ചില ആപ്പുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പോട്ടിഫൈ അങ്ങനെ ഒരു പണി കാണിക്കാറുണ്ട്, അതുപോലെ തന്നെ ട്രൂ കോളറും. അപ്പോൾ ഈ ഒരു ഫ്രീമിയം സബ്സ്ക്രിപ്ഷൻസ് വഴി പൈസ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇൻ ആപ്പ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതായത് ഗെയിമുകളിലും മറ്റുമൊക്കെ ഈ കോയിനുകളെ, ക്യാരക്ടറുകളെ, എക്സ്ട്രാ ലെവലുകള് ഇതൊക്കെ പണം കൊടുത്ത് വാങ്ങുന്നത് വഴി നമുക്ക് ക്യാഷ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ക്യാൻഡി ക്രഷ് എന്നുള്ള ഗെയിമൊക്കെ അങ്ങനെയാണ്, BGMI തുടങ്ങിയിട്ടുള്ള ഗെയിമൊക്കെ അങ്ങനെയാണ്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഫീസ് വരുന്നുണ്ട്. ഈ സ്വിഗ്ഗി, ഗൂഗിൾ പേ, ആമസോൺ ഇവയൊക്കെ ചെയ്യുന്നത് പോലെ സർവീസ് ചാർജ് അല്ലെങ്കിൽ കമ്മീഷൻ വഴിയും നമുക്ക് ക്യാഷ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ പലർക്കും ഒരു മൊബൈൽ ആപ്പ് നിർമ്മിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു ചിന്തയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. ഒരു പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിച്ചെടുക്കാനായിട്ട് എത്ര ചിലവ് വരും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഒരൊറ്റ സംഖ്യയിൽ പറയാൻ സാധിക്കത്തില്ല. കാരണം വീട് പണിയുന്നത് പോലെ തന്നെയാണ് ആപ്പ് നിർമ്മാണവും കേട്ടോ. 2 മുറിയുള്ള ചെറിയ വീടാണോ അതോ സകല സൗകര്യങ്ങളുമുള്ള വലിയ വില്ലയാണോ പണിയുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ചിലവ് വരുന്നത്. എങ്കിലും സാങ്കേതിക രംഗത്തെ ഒരു പൊതുവായിട്ടുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ ആപ്പ് ഡെവലപ്മെന്റിന് ചിലവ് വരുന്ന രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ സിമ്പിൾ ആപ്പ് ആണെങ്കിലും ഒരു ബേസിക് കാൽക്കുലേറ്റർ വിവരങ്ങൾ മാത്രം നൽകുന്ന ആപ്പുകൾ, ഇപ്പോൾ റെസിപ്പി ആപ്പൊക്കെ ആണെങ്കിൽ 1-2 മാസമായിരിക്കും എടുക്കുക. അതിന് ഏകദേശം ഒരു ചിലവ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 മുതൽ 150,000 രൂപ വരെ ആയിരിക്കും. ഇനി മീഡിയം ആപ്പ് ആണെങ്കിൽ, അതായത് ഇ കൊമേഴ്സ്, റിയൽ ടൈം ചാറ്റ്, സോഷ്യൽ മീഡിയ, പേയ്മെന്റ് ഗേറ്റ് വേ ഉള്ളവ തുടങ്ങിയിട്ടുള്ള ആപ്പുകളൊക്കെ ആണെങ്കിൽ ഏകദേശം നിർമ്മാണ ചെലവ് 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ആയിരിക്കും. ഇതിനുള്ള ടൈം എടുക്കുന്നത് 3 മുതൽ 5 മാസം വരെയും ഉണ്ടാകും കേട്ടോ. ഇനി കോംപ്ലക്സ് ആപ്പുകളാണെങ്കിൽ, ഇപ്പോൾ സ്വിഗ്ഗി, യൂബർ, ആമസോൺ, BGMI, ഗെയിം, AI ആപ്പുകൾ തുടങ്ങിയിട്ടുള്ളവയാണെങ്കിൽ 6 മാസത്തിന് മുകളിൽ ടൈം വരും ഇതൊന്ന് നിർമ്മിച്ചെടുക്കാനായിട്ട്. ഇതിന് 6 ലക്ഷം മുതൽ 10 ലക്ഷങ്ങൾ വരെ ആയിരിക്കും റേറ്റ് വരിക. ഇനി ചിലവിനെ ബാധിക്കുന്ന കുറച്ച് ഘടകങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. അതായത് ആപ്പ് നിർമ്മാണത്തിന്റെ ചിലവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആപ്പിന്റെ സങ്കീർണതയും ഫീച്ചേഴ്സുമാണ്. ഇപ്പോൾ യൂസർ ലോഗിൻ, നോട്ടിഫിക്കേഷൻ എന്നിവ മാത്രമുള്ള ആപ്പിന് ചിലവ് കുറവായിരിക്കും. എന്നാൽ ഈ GPS ട്രാക്കിംഗ്, ഓൺലൈൻ പേയ്മെന്റ്, ലൈവ് ചാറ്റ്, വീഡിയോ സ്ട്രീമിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ചിലവ് വൻതോതിൽ കൂടുന്നതായിരിക്കും. തീർന്നിട്ടില്ല, ഇനിയും റേറ്റ് കൂട്ടുന്ന പരിപാടീസ് കേൾക്കാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: ചേട്ടാ വേഗം ഇറങ്ങ്, 100 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
3: 100 മണിക്കൂറോ? എങ്ങോട്ട്?
2: ഓക്സിജനിൽ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ ആരംഭിച്ചു August 17 വരെ.
4: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
5: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
6: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
7: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും
6: ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ. ഓഗസ്റ്റ് 17 വരെ വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
7: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പോർട്ട്.
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: റിയാലിറ്റി ഷോയിലൂടെ ജനശ്രദ്ധ നേടിയ ഗായിക, മികച്ച ആലാപന ശൈലിയിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമകളിൽ തന്റേതായ ഇടം നേടി. 2023 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കി. നമ്മുടെ ഇഷ്ട ഗായികയായി മാറിയ ദ ബ്യൂട്ടിഫുൾ സിംഗർ മൃദുല വാര്യരത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാത്രി 7 മണി മുതൽ RJ ഏലക്കുട്ടിയോടൊപ്പം.
10: എല്ലാവർക്കും നമസ്കാരം, മൃദുല വാര്യരാണ്. ആശ്രയ FM 90 കേൾക്കുന്ന എല്ലാ ലിസ്ണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. അപ്പോൾ ഈ ആപ്പൊക്കെ നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചെലവിരട്ടിയാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആപ്പിൻ്റെ ഈ കോംപ്ലക്സിറ്റിയും അതുപോലെ തന്നെ ഫീച്ചേഴ്സുമാണ് അതിൻ്റെ എമൗണ്ട് കൂട്ടുന്ന ഒരു കാര്യം, അതായത് നിർമ്മാണ ചെലവ് കൂട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ യൂസർ ലോഗിൻ നോട്ടിഫിക്കേഷൻ മാത്രമുള്ള ആപ്പാണെങ്കിൽ ചെലവ് പൊതുവേ കുറവായിരിക്കും, എന്നാൽ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള, അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, GPS ട്രാക്കിംഗ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആപ്പുകളാണെങ്കിലും ചിലവ് വൻതോതിൽ കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം, ഇപ്പൊ ആൻഡ്രോയിഡ്, iOS അല്ലെങ്കിൽ ബോത്ത്, ആൻഡ്രോയിഡിനും ഐഫോണിനും പ്രത്യേകം ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലവ് ഇരട്ടിയാവുന്നതായിരിക്കും. എന്നാൽ ഇവിടെ ക്രോസ് പ്ലാറ്റ്ഫോം ആണ് വരുന്നതെങ്കിൽ, അതായത് ഫ്ലട്ടർ അല്ലെങ്കിൽ റിയാക്ട് നേറ്റീവ് ആണ് ഒറ്റ കോഡിംഗിൽ ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടിനും ഉണ്ടാക്കുകയാണെങ്കിൽ ചിലവ് വരുന്നത് 30% മുതൽ 40% വരെ ലാഭിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ UI UX ഡിസൈൻ, ഇപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള ലളിതമായ ഡിസൈൻ ആണോ അതോ ആകർഷകമായിട്ടുള്ള ആനിമേഷനുകളും ഗ്രാഫിക്സും ഉള്ള കസ്റ്റം ഡിസൈൻ ആണോ ആവശ്യപ്പെടുന്നത് എന്നതും ഈ ചിലവിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഡെവലപ്മെന്റ് ടീമിന്റെ കാര്യമാണ്. ഇപ്പോൾ ഫ്രീലാൻസർമാര് അവർക്ക് ചെലവ് കുറവായിരിക്കും, പക്ഷെ പ്രോജക്റ്റ് കൃത്യസമയത്ത് തീരുന്നതിനും ക്വാളിറ്റിയിലും ഒക്കെ ചില റിസ്കുകളുണ്ട്. അതുപോലെ തന്നെ അടുത്ത ആപ്പ് ഡെവലപ്മെന്റ് ഏജൻസികൾ, ചിലവ് ഇവിടെ കൂടുതലായിരിക്കും, എന്നാൽ പ്രൊഫഷണൽ ക്വാളിറ്റിയും കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസും ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളോടും കൂടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ആപ്പ് കിട്ടണമെങ്കിൽ നല്ല രീതിക്ക് കയ്യിൽ നിന്ന് പൈസ ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. ഇനി അണിയറയിലെ ചിലവുകൾ വേറെയും ഉണ്ട് കേട്ടോ. ആപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാലും മാസം തോറും വരാനുള്ള ചിലവുകളെ പറ്റി പറഞ്ഞുതരാം. അതായത് ഈ സെർവർ ആൻഡ് ക്ലൗഡ് ഹോസ്റ്റിംഗ്, ആപ്പിലെ ഡേറ്റ സൂക്ഷിക്കാനായിട്ട് പ്രതിമാസം വാടക നമ്മൾ നൽകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഡെവലപ്പർ അക്കൗണ്ട്സ്, ഇപ്പോൾ ആപ്പിൾ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഒറ്റത്തവണയായിട്ടൊക്കെ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിന്റെ കാര്യത്തിലാണെങ്കിൽ $25 ആണ് ഒറ്റത്തവണ. ആപ്പിൾ ആപ്പ് സ്റ്റോർ ആണെങ്കിൽ $99 ആണ് വർഷം വീതം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ആൻഡ് അപ്ഡേറ്റ്സിന്റെ കാര്യം, അതായത് സെക്യൂരിറ്റിയും അപ്ഡേറ്റുകളും നിലനിർത്താനുള്ള മെയിൻ്റനൻസ് ചിലവുകൾ വേറെ ആയിട്ട് വരും. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു മികച്ച ആപ്പ് ആശയം ഉണ്ടെങ്കിൽ കോഡിംഗിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് കൃത്യമായ പ്ലാനിങ്ങിലൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരാശയം വിജയകരമായ ഒരു മൊബൈൽ ആപ്പായിട്ട് മാറ്റാൻ നിങ്ങൾ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട നടപടികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതായത് പ്രശ്നം വലിപ്പമുള്ളതാണോ എന്ന് നോക്കണം, അതായത് നിങ്ങളുടെ ആപ്പ് പരിഹരിക്കുന്ന പ്രശ്നം എത്രത്തോളം ആളുകളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ചിന്തിക്കുക. അതിനുശേഷം സമാനമായിട്ടുള്ള ആപ്പുകൾ നിലവിലുണ്ടോ എന്ന് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ തിരഞ്ഞൊന്ന് പഠിക്കുക. അവയിലില്ലാത്ത എന്ത് പ്രത്യേകതയാണ്, അതായത് യുണീക് വാല്യൂ ആണ് നിങ്ങളുടെ ആപ്പിൽ വേണ്ടത് എന്നുള്ളൊരു കാര്യവും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷമാണ് നമ്മൾ ഫീച്ചേഴ്സ് ഒക്കെ തീരുമാനിക്കേണ്ടത്. ഈ തുടക്കത്തിൽ തന്നെ ഒരുപാട് ഫീച്ചറുകൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ചിലവും സമയവും ഒക്കെ കൂടുന്നതായിരിക്കും. അതുകൊണ്ട് ആപ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിന് ആവശ്യമായിട്ടുള്ള 3 അല്ലെങ്കിൽ 4 ഫീച്ചറുകൾ മാത്രമുള്ള ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റ് ആദ്യം തന്നെ പ്ലാൻ ചെയ്യുക. അതിനുശേഷം പ്രൊഫഷണൽ ഡിസൈനർ ആകണമെന്നില്ല, ഒരു ഡയറി എടുത്ത് ആപ്പിന്റെ ഓരോ സ്ക്രീനും എങ്ങനെയായിരിക്കണം, അതായത് ഇപ്പോൾ ലോഗിൻ പേജ് മുതൽ ഹോം പേജ് മുതലായവയൊക്കെ എങ്ങനെയായിരിക്കണം എന്ന് ഒരു പേപ്പറിൽ വെറുതെ ഒന്ന് വരച്ചു നോക്കാം. ഇത് ഡെവലപ്പർമാർക്ക് കാര്യം എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അടുത്ത ഒരു ഘട്ടം എന്താന്ന് നോക്കുകയാണെങ്കിൽ ബജറ്റും ബിസിനസ് മോഡലും തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ആപ്പ് നിർമ്മാണം, ഡെവലപ്പർ അക്കൗണ്ടുകൾ, സെർവർ, മാർക്കറ്റിംഗ് എന്നിവയ്ക്കായിട്ട് എത്ര തുക ചിലവഴിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിക്കുക. ആപ്പിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കുമെന്നും പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അതിപ്പോൾ ആഡ്സ് വഴിയാണോ, സബ്സ്ക്രിപ്ഷൻ വഴിയാണോ, ഇന്ന പർച്ചേസ് വരെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടും ചിന്തിച്ചു മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് അനുയോജ്യരായിട്ടുള്ള ഫ്രീലാൻസർമാരെയോ അല്ലെങ്കിൽ ആപ്പ് ഡെവലപ്മെന്റ് ഏജൻസികളെയോ ഒക്കെ സമീപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതൽ ആളുകളിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങി താരതമ്യം ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഒപ്പിടുക എന്നുള്ളതാണ്, NDA എഗ്രിമെന്റ്. അതായത് ഡെവലപ്പർമാരുമായിട്ട് ആശയം പങ്കുവെക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആപ്പ് ആശയം മറ്റാരും സൃഷ്ടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മോഷ്ടിക്കാതിരിക്കാനായിട്ട് ഒരു NDA കരാറിൽ ഒപ്പിടാനായിട്ട് ആവശ്യപ്പെടാം. ഇനി അടുത്തതായിട്ട് ഒരാപ്പ് ആശയം സുരക്ഷിതമാക്കാനായിട്ട് NDA കരാർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം സ്റ്റേഡിയം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ചേട്ടാ, ഓക്സിജനിൽ എന്താ ഇത്ര തിരക്ക്?
5: മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ നമ്മുടെ ഓക്സിജനിൽ. ഓഗസ്റ്റ് 17 വരെ
6: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ഒപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: ചേട്ടാ വേഗം ഇറങ്ങ്, 100 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
6: 100 മണിക്കൂറോ? എങ്ങോട്ട്?
5: ഓക്സിജനിൽ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ ആരംഭിച്ചു. ഓഗസ്റ്റ് 17 വരെ
7: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: सागर एलियस
1: लाउड स्पीकर
2: അരവിന്ദ് ആഘോഷം. നിങ്ങളുടെ ആപ്പ് ആശയം, ബിസിനസ് മോഡൽ അല്ലെങ്കിൽ കോഡിംഗ് വിവരങ്ങൾ ഇവയൊക്കെ അന്യർക്ക് ചോർന്നു പോകാതിരിക്കാനായിട്ട് നിയമപരമായിട്ട് തയ്യാറാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു സുരക്ഷാ കരാറാണ് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്, അഥവാ NDA അല്ലെങ്കിൽ രഹസ്യ സ്വഭാവ കരാർ എന്ന് പറയുന്നു. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ബിസിനസ് കാര്യങ്ങൾ നമ്മളിൽ തമ്മിൽ മാത്രമേ അറിയാവൂ, ഇത് മൂന്നാമതൊരാളോട് പറയുകയോ സ്വന്തമായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യരുത് എന്ന് നിയമപരമായിട്ട് ഉറപ്പ് വാങ്ങിക്കുന്ന ഒരു പത്രം കൂടിയാണ് NDA അഥവാ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇനി NDA എപ്പോഴാണ് ഇടേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ആപ്പ് ആശയം വിശദീകരിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ഫ്രീലാൻസർമാരെയോ അല്ലെങ്കിൽ ആപ്പ് ഡെവലപ്മെന്റ് ഏജൻസികളെയോ കൊണ്ട് ഇത് ഒപ്പിട്ട് വെക്കാം. അതുപോലെ തന്നെ ആപ്പിൽ പണം മുടക്കാനായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റർമാരുമായിട്ട് സംസാരിക്കുന്ന സമയത്തും ഇത് ഒപ്പിടേണ്ടതാണ്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ടീമിൽ ചേരുന്ന ഡിസൈനർമാര്, പ്രോഗ്രാമർമാര് ഇവരുമായിട്ടും ഒപ്പുവെക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു NDA കരാറിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഡെഫിനിഷൻ ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആണ്, അതായത് രഹസ്യ വിവരങ്ങൾ ഏതൊക്കെയാണ് എന്ന് വ്യക്തമാക്കണം. ആപ്പിന്റെ ആശയം, ഡിസൈൻ, സോഴ്സ് കോഡ്, ബിസിനസ് തന്ത്രങ്ങൾ, സാമ്പത്തിക വിവരങ്ങൾ ഇവയൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടവയാണ് എന്ന് കരാറിൽ വ്യക്തമാക്കണം. അതുപോലെ തന്നെ വിവരങ്ങൾ ഉപയോഗിക്കാനുള്ള പരിധി, നമ്മൾ ലഭിച്ച വിവരങ്ങൾ ഈ ആപ്പ് നിർമ്മിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ, മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ കരാറിന്റെ കാലാവധി, ഈ രഹസ്യം എത്ര കാലം സൂക്ഷിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ എന്നേക്കുമായിട്ട്, അപ്പൊ അതിന്റെ കരാറിന്റെ കാലാവധി ഒക്കെ ഇതിലുണ്ടാണ് കേട്ടോ. അത് കൂടാതെ തന്നെ നിയമലംഘനം നടത്തിയാലുള്ള പ്രത്യാഘാതങ്ങൾ, ഇപ്പോൾ NDA ഒപ്പിട്ടയാൾ ഈ കരാർ ലംഘിച്ച ആശയം ചോർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടപരിഹാരത്തെ കുറിച്ചും എടുക്കാവുന്ന നിയമ നടപടികളെ കുറിച്ചും ഇതിൽ വ്യക്തമായിട്ട് പറയേണ്ടതും അത്യാവശ്യമാണ്. ഇനി രണ്ടു തരം NDAs ഉണ്ട് കേട്ടോ, 1-way 2-way. 1-way എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മാത്രം വിവരങ്ങൾ കൈമാറുകയും വിവരങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തി അത് രഹസ്യമായിട്ട് വെക്കാമെന്ന് കരാർ ചെയ്യുകയും ചെയ്യുന്ന രീതിയാണിത്. ഇനി 2-way എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും തങ്ങളുടെ വിവരങ്ങൾ പരസ്പരം പങ്കുവെക്കുമ്പോൾ രണ്ടുപേരും രഹസ്യം സൂക്ഷിക്കാമെന്ന് ഒപ്പിടുന്ന ഒരു രീതിയാണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യം ഇതാണ്, വലിയ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളും അതുപോലെ തന്നെ ഇൻവെസ്റ്റർമാരും പ്രാരംഭഘട്ടത്തിൽ NDA ഒപ്പിടാനായിട്ട് തയ്യാറായിട്ടില്ല. എന്നാൽ ഡെവലപ്പർമാര്, ഫ്രീലാൻസർമാർ, ഏജൻസികൾ എന്നിവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് NDA നിർബന്ധമായിട്ട് ഒപ്പിടുന്നത് നിങ്ങളുടെ ആശയത്തിന്റെ സുരക്ഷയ്ക്ക് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ വരണമെങ്കിൽ എന്തൊക്കെ കടമ്പകൾ കടക്കണം, എങ്ങനെയാണ് അത് ക്രിയേറ്റ് ആകപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൗഡ് സ്പീക്കർ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
2: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
6: ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: സുഷിൻ ഷാം, ഗോപി സുന്ദർ, ദേവശ്രീ പ്രസാദ് എന്നീ സൂപ്പർ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ജനകീയ പാട്ടിന്റെ വലിയ താളവുമായി ജീവിതവും സംഗീതവും തുറന്നു പറയാൻ പ്രിയ കലാകാരൻ പ്രണവം ശശി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ആഗസ്റ്റ് 20 വൈകുന്നേരം 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രണവ് ശശി, പാലക്കാടാണ്. ആശ്രയ FM 90 ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകളാണ്.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

good evening and welcome to Asprea Premier League on Asprea FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എ പി എല്ലുമായിട്ട് ഇതാ വീണ്ടും ഈ ഒരു വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ലൗഡ് സ്പീക്കറിലൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്. എന്തായാലും ആ ഒരു ബോറഡിയൊക്കെ ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് ഒരു അടിപൊളി ഗെയിമൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ടെന്ന് ഫ്രൈഡേ ആണ്, അങ്ങനെ ഒരു ആറ് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും നമ്മൾ ഫ്രൈഡേയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് കുറച്ച് ആകാംക്ഷ കൂടുതലായിരിക്കും, കാരണം വേറൊന്നുമല്ല നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഇങ്ങനെ ഒരുങ്ങി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ആർക്കത് ലഭിക്കുമെന്ന് അറിയാനും കൂടി സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും മസ്റ്റായിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളൊരു കാര്യം ഇതാ നേരത്തെ ഞാനങ്ങ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗെയിം എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം വഴിയെ പറഞ്ഞുതരാം. രണ്ട് അടിപൊളി പാട്ടുകൾ വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്പ്രേ എഫ് എം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: ചേട്ടാ വേഗം ഇറങ്ങ്, 100 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
8: 100 മണിക്കൂറോ? എങ്ങോട്ട്?
7: ഓക്സിജനിൽ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ ആരംഭിച്ചു ഓഗസ്റ്റ് 17 വരെ.
9: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
10: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
11: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
12: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
13: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
14: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
15: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇന്നത്തെ ഗെയിം എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും. ഇപ്രാവശ്യത്തെ ഗെയിമിൽ വിന്നറാകണം, കറക്റ്റായിട്ടുള്ള ആൻസർ അറിയിക്കണം എന്നുള്ള ആ ഒരു തത്രപ്പാട്ടിലേക്ക് ഇരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 21 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഗെയിം എന്താന്ന് പറയാം. ഇന്ന് നമ്മൾ എന്തായാലും അറിവ് സമ്പാദിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് ഗെയിം എന്നുള്ള കാര്യം. ഇന്ന് നമ്മളെ GK ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അറിവിൻ്റെ നിറകുടങ്ങളായിട്ടുള്ള ആളുകളൊക്കെ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് സിമ്പിളാക്കിയാണ് ചോദിക്കുന്നത് കേട്ടോ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം. അപ്പോൾ ആൻസർ അറിയാമെങ്കിൽ ലൈവിലേക്ക് വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-4909090 എന്ന നമ്പറിലേക്ക്.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെന്തിനു ടെൻഷൻ?
3: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
2: ദിയ ട്രേഡിംഗ് കമ്പനി, മീനൂർ ജംഗ്ഷൻ.
4: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
8: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
9: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
10: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.
11: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിയമത്തിന്റെ കാവലായി, നീതിയുടെ ശബ്ദമായി, ഭയത്തിന് മുന്നിൽ ധൈര്യമായി, പ്രതിസന്ധികൾക്കിടയിൽ കരുത്തായി, ഒരു നാടിന്റെ വിശ്വാസം ചുമലിലേറ്റി മുന്നോട്ടു പോകുന്നവർ കേരള പോലീസ്. സ്വാതന്ത്ര്യത്തിന്റെ 80-ാം പുലരിയിലേക്ക് രാജ്യം ഒരുങ്ങുമ്പോൾ നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കായി മുന്നിൽ നിൽക്കുന്ന പോലീസ് സേനയുടെ വിശേഷങ്ങളുമായി കൊല്ലം റൂറൽ ജില്ലാ പോലീസ് അഡീഷണൽ SP ശ്രീ സതീഷ് കുമാർ എത്തുന്നു ആശ്രയ FM 90.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
6: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
4: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയർസ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
6: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ. ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: കേട്ടോണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്, വിത്ത് മീ RJ അനുഷ. അപ്പോൾ ഇന്ന് നമ്മളെ GK ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ APLലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, ഉദയ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ് എന്നുള്ളതായിരുന്നു ചോദ്യം കേട്ടോ. എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്, ജപ്പാൻ എന്നുള്ളൊരു ആൻസറാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. ആൻഡ് കാർത്തികേയൻ, പ്രവീൺ, ഗണേഷ്, അഭിഷിമ, സഹദേവൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ജപ്പാൻ എന്നാണ്. ആൻഡ് രാജു മത്തായി, തങ്കമണി ടീച്ചർ, നിമ്മി, നയന, സോന, മാളു, നവീൻ, ജിബിൻ, ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുപമയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ജപ്പാൻ എന്നുള്ളതാണ്. അപ്പോൾ ഉദയ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ആ ഒരു രാജ്യം ഏതാണ് എന്ന ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ജപ്പാൻ തന്നെയാണ്. ജപ്പാൻ ഈസ് ദ റൈറ്റ് ആൻസർ. ആദ്യം സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെയാണ് ജപ്പാൻ ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണ്? അപ്പോൾ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മേനൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 rupees.
5: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മേനൂർ ജംഗ്ഷൻ.
6: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടാ.
7: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ August 17 വരെ. വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
8: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില. മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
9: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
10: ഈ ഓണത്തിന് വപ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.

0: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
1: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
0: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
1: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
2: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
0: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ്. ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
3: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
6: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: നയൻറ്റി നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Air ticketum visayum ini mithamaya nirakkil. Campus Travels Kottarakara. Contact 9985873115. Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, ഓക്സിജനിൽ എന്താ ഇത്ര തിരക്ക്?
3: മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ നമ്മുടെ ഓക്സിജനിൽ. ഓഗസ്റ്റ് 17 വരെ
4: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: Time check. Studio clock ൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി.

അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ചോദ്യത്തിന് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അയച്ചിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ, അർച്ചന കോഴിക്കോട് എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. വിശ്വൻ ഫ്രം എരമല്ലൂർ, സഹദേവൻ, തങ്കമണി ടീച്ചർ, കാർത്തികേയൻ, സാവിത്രി, രാജു, മത്തായി എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് കാലിക്കട്ട് എന്നാണ്. ആൻഡ് പ്രവീൺ, മജീദിക്ക, ഡാനിമോൾ, ഭാഗ്യലക്ഷ്മി ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നയനയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ കോഴിക്കോട് എന്നുള്ളൊരു ആൻസറാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കോഴിക്കോടാണ് കേട്ടോ. 1973 ഒക്ടോബർ 27 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത്. അതുമാത്രമല്ല, ഈ ഗാർഹിക പീഡനം പിന്നെ പീഡനം തുടങ്ങിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ മടി കൂടാതെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു സുരക്ഷിതമായിട്ട് സമീപിക്കാവുന്ന അന്തരീക്ഷം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? അപ്പോൾ ആൻസർ അറിയാമെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Chetta vega varangu 100 manikoor maatrame ullu.
3: 100 manikooro engottu
2: oxygenil 100 manikoor freedom sale aarambichu August 17 vare.
4: Oxygen Newgen Autumn Offeril Keralathile ettavum kurinja vila maatramalla 30 kodi rupayude sammanangalum aanukoolyangalum.
5: Oxygen the digital expert.
6: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
7: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപയും സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
8: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
9: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
10: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
11: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
12: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: വെൽക്കം ബാക്ക് ടു ആസ്പ്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ അപ്പോ ഇന്ന് നമ്മൾ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് എന്നതായിരുന്നു അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട് ഹലോ
1: ഹലോ
0: നമസ്കാരം ഗുഡ് ഈവനിങ് ഇതാരാ സംസാരിക്കുന്നത്
1: നമസ്കാരം ഗുഡ് ഈവനിങ് മോഹൻ ചേട്ടനാ
0: എന്തൊക്കെയുണ്ട് കോട്ടമുകളിൽ വിശേഷങ്ങൾ ചേട്ടാ
1: വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല മഴയൊന്നും തോന്നിയിരിക്കുന്നു
0: മഴയൊക്കെ തോന്നിയിരിക്കുകയാണ് തണുപ്പൊക്കെ ഉണ്ടോ അവിടെ തണുപ്പൊക്കെ ഉണ്ടോ
1: തണുപ്പുണ്ട് പിന്നെ മഴയുടെ തണുപ്പില്ല മഴ ഭയങ്കര
0: ഓ മഴയുടെ തണുപ്പ് കാരണം ഇങ്ങനെ ഇരിക്കുകയാണല്ലേ ചായയൊക്കെ കുടിച്ചായിരുന്നോ ഓക്കെ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ആൻസറിങ് പോരട്ടെ അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്
1: മഹാത്മാഗാന്ധിയുടെ
0: ചിന്തിക്കാൻ ഒന്നുമില്ലല്ലേ ഓക്കെ അപ്പൊ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ ഹാപ്പി ആയോ ഓക്കെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ വെൽക്കം വെൽക്കം അപ്പൊ എന്തായാലും കോട്ടമുകളിൽ നിന്നും നമ്മുടെ മോഹനൻ ചേട്ടൻ വിളിച്ചിട്ട് കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ് അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് നമുക്ക് വാട്സപ്പിലും വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം അർച്ചന വിശ്വൻ ചേട്ടൻ തങ്കമണി ടീച്ചർ സഹദേവൻ രാജു മത്തായി പ്രവീൺ സാവിത്രി മജീദ് അഭിഷിമ ആൻഡ് ഫൈനലി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷിബു അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ മഹാത്മാഗാന്ധി എന്ന് തന്നെയാണ് ഇറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ചോദ്യം ഇതാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ് അപ്പോൾ വേഗം ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനൂർ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
4: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
1: ദിയ ട്രേഡിംഗ് കമ്പനി, മീനൂർ ജംഗ്ഷൻ.
4: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
6: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
7: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.
9: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: അപ്പോൾ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ RJ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 37 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. അർച്ചന, വിശ്വൻ, അഭിഷിമ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് സുജാത മനോഹർ എന്നുള്ളൊരു ആൻസറാണ്. ആൻഡ് തങ്കമണി ടീച്ചർ, ശശികല എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് KK ഉഷ എന്നുള്ളൊരു ആൻസറാണ്. സഹദേവൻ ചേട്ടൻ, ഷിബു ആൻഡ് പ്രവീൺ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് സുജാത മനോഹർ എന്നുള്ളൊരു ആൻസറാണ്. രാജു മത്തായി, സാവിത്രി ആൻഡ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് KK ഉഷ എന്നുള്ളൊരു ആൻസറാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കാർത്തികേയൻ ആൻഡ് ഭാഗ്യലക്ഷ്മി, ഡാനിമോൾ, ഫൈനലി ചിന്നു. അപ്പോൾ ബാക്കി എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും KK ഉഷ എന്നുള്ളൊരു ആൻസറാണ്. അപ്പോൾ 2 ആൻസേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒന്ന് KK ഉഷ എന്നുള്ളൊരു ആൻസറും അതുപോലെ തന്നെ സുജാത മനോഹർ എന്നുള്ളൊരു ആൻസറും. കറക്റ്റ് ആൻസർ വരുന്നത് സുജാത മനോഹറാണ് കേട്ടോ. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ സുജാത മനോഹറാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. പക്ഷേ കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന ചോദ്യത്തിന്റെ ആൻസറാണ് KK ഉഷ എന്നുള്ളൊരു ആൻസർ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്ന മരം ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്ന ട്രീ ഏതാണ്? അപ്പോൾ വേഗം ആൻസർ കണ്ടുപിടിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 4 9 0 9 0 എന്ന നമ്പറിലേക്ക്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ്. ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700. വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടാ.
3: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 17 വരെ. വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
4: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
1: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
0: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
1: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
2: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
0: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
2: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീയന്നൂർ ജംഗ്ഷൻ. ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ.

0: ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
1: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ RJ അനുഷ. അപ്പൊ ഇന്ന് നമ്മളതായി 2 മണിക്കൂർ നേരമായിട്ട് GK ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം അറിവിങ്ങനെ നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് ഏതാണ്, ഏത് ചെടിയാണ് എന്നുള്ളതായിരുന്നു ആ ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്, നോക്കാം എന്തൊക്കെ തരത്തിലുള്ള ആൻസേഴ്സ് ആണ് വന്നിട്ടുള്ളതെന്ന്. വിശ്വൻ ചേട്ടൻ, തങ്കമണി ടീച്ചർ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് മുള എന്നുള്ളൊരു ആൻസറാണ്. കാർത്തികേയൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ജാക്ക് ഫ്രൂട്ട് ട്രീ എന്നാണ്. ആൻഡ് സഹദേവൻ ചേട്ടൻ, മേരിക്കുട്ടി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് പ്ലാവ് ആണ് എന്നുള്ളതാണ്. ശശികല, പ്രവീൺ, സാവിത്രി, മജീദ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മുള എന്നുള്ളൊരു ആൻസറാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കട്ടച്ചേരിയിൽ നിന്നും ശിബുചേട്ടനാണ്, പ്ലാവ് എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ചോദ്യത്തിന് 3 മരങ്ങളുടെ പേര് വന്നിട്ടുണ്ട്, 1 മുള, 1 പ്ലാവ് ആൻഡ് 1 ജാക്ക് ഫ്രൂട്ട് ട്രീ. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് മുളയാണ് കേട്ടോ. മുളയാണ് പാവങ്ങളുടെ തടി എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ നമ്മുടെ ലാസ്റ്റ് ചടങ്ങിലേക്ക് അങ്ങ് കടക്കുകയാണ്. ഈ വീക്കിലെ തന്നെ, അതായത് ഇന്നത്തെ തന്നെ ആ ഒരു ഗിഫ്റ്റ് ലഭിക്കാനായിട്ട് പോകുന്നത്, നമ്മുടെ കൊട്ടാരക്കര ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ആ ഒരു ഗിഫ്റ്റ് ലഭിക്കാനായിട്ട് പോകുന്ന വ്യക്തിയുടെ പേര് ഞാൻ എന്താ ഒരുപാട് കറക്റ്റ് ആൻസർ അയച്ച എല്ലാവരുടെയും പേരെൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്നും ഒരു പേര് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തെ, ഈ ഒരു ഫ്രൈഡേയിലെ, നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലെ 14-ാം തീയതിയിലെ ആ ഒരു വിന്നറായി മാറിയിരിക്കുന്നത് വേറെ ആരുമല്ല, ഇളവന്നൂരിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്ന വിശ്വൻ ചേട്ടനാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. കിട്ടാത്തവരാരും വിഷമിക്കുകയൊന്നും വേണ്ട, ഇനിയും വെള്ളിയാഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കും. ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കറക്റ്റായിട്ട് ആൻസറൊക്കെ അയക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴാണെങ്കിലും ഭാഗ്യം തുണയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഗിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും എനിക്ക് ഭയപറഞ്ഞു പോകാൻ സമയമായിട്ടുണ്ട്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാറുണ്ട്. സോ keep on listening to Aspray FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. It's me RJ Anusha signing off.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: ചേട്ടാ, ഓക്സിജനിൽ എന്താ ഇത്ര തിരക്ക്?
6: മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ നമ്മുടെ ഓക്സിജനിൽ. ഓഗസ്റ്റ് 17 വരെ
7: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില. മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.
9: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

0: നമസ്കാരം, ഗുഡ് ഈവനിംഗ്, വെൽക്കം ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർജെ അനുഷ. ജയറാം പ്രധാന വേഷത്തിലെത്തി അഭിനയിച്ച് ഗംഭീരമാക്കിയ ഒരു അടിപൊളി സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൃഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി അദ്ദേഹം എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആന എന്നുള്ളത്. ആനയെ വളർത്തിയിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. അപ്പോൾ ജയറാം സാറും ആനയും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധം എടുത്തു പറയുന്ന ഒരു മൂവിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. അനിൽ ബാബുവിന്റെ സംവിധാനത്തിൽ ജയറാം, ജഗതി ശ്രീകുമാർ, ഹരിശ്രീ, അശോകൻ, മോഹിനി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1999 റിലീസായ ഒരു അടിപൊളി കോമഡി മൂവിയാണ് പട്ടാഭിഷേകം.
1: 15,000 ഒരു തരം, 15,000 രണ്ടു തരം,
2: 15,100.
3: നിങ്ങൾ ഇങ്ങനെ കയറ്റി കൊണ്ടുപോയ കൈ വല്ലതും ഒതുങ്ങണ്ടേ?
2: എന്നാ താനങ്ങ് വിട്ടോ, ഞാൻ പിടിച്ചോളാം.
1: 15,100 ഒരു തരം, 15,100 രണ്ടു തരം. ലേലം ഉറപ്പിക്കാൻ പോവാ. 15,100.

0: പതിനാറായിരം.
1: പതിനാറായിരം ഒരു തരം, പതിനാറായിരം രണ്ടു തരം,
2: പതിനേഴായിരം.
0: അയ്യോ എന്റെ പൊന്ന് ചേട്ടാ, ചതിക്കരുത്. ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് ഞാൻ. ഈ ചിട്ടി പിടിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ തൂങ്ങിച്ചാവ് എന്ന് നിവർത്തിയുള്ളൂ. അത്ര കഷ്ടത്തില്ല.
3: പ്രാർത്ഥന ഫിലിംസിന്റെ ബാനറിൽ ആർ ബാലചന്ദ്രൻ, കെ ബി രാജു എന്നിവരാണ് ഈ സിനിമ നിർമ്മിച്ചത്. ഈ ചിത്രം അമ്മ ആർട്സ് ആൻഡ് സാഗർ മൂവീസ്, രാജശ്രീ ഫിലിംസ് എന്നിവർ ചേർന്നാണ് വിതരണം ചെയ്തിരിക്കുന്നത്. കഥാ തിരക്കഥാ സംഭാഷണം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് രാജൻ കിരിയത്താണ്. സിനിമയിലെ പാട്ടുകൾ എടുത്തു പറയേണ്ടതാണ് കേട്ടോ. ബിജു തിരുമല എഴുതിയ മനോഹരമായ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ബേണി ഇഗ്നേഷ്യസ് സഹോദരന്മാരാണ്. മാത്രമല്ല പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് രാജാമണിയാണ്. ഗാനങ്ങൾ സൽഗം സ്പീഡ് ഓഡിയോസ് ആണ് വിപണനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ കഥയിലെ നായകൻ വിഷ്ണു ആണ് കേട്ടോ. വിഷ്ണു എന്ന ക്യാരക്ടർ നെയിമിലാണ് ജയറാം ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. വിഷ്ണുവിന്റെ വലം കൈയായി ഭൈരവൻ എന്ന ക്യാരക്ടർ നെയിമിൽ ഹരിശ്രീ അശോകനും, ആദി തമ്പുരാനായി ജഗതി ശ്രീകുമാറും, ഒപ്പം സിനിമയിലെ മെയിൻ ആക്ട്രസ് ആയി മോഹിനി കല്യാണി എന്ന പേരിലുമാണ് ഈ സിനിമയിൽ അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നത്.
0: റേസ്? സാറിന്റെ 500 മീറ്റർ ഓട്ടം ആർക്കാണ് മറക്കാൻ കഴിയുക സാർ?
4: സ്പോർട്സ് പ്രേമികളാണല്ലേ.
0: അതെ സാർ.
4: എന്താടാ
0: കാർ?
4: അതിനുള്ളിൽ എന്താടാ
0: സീറ്റ്?
4: അതിനകത്തിരിക്കുന്ന എന്താണ്?
0: ഓ തഞ്ചിയ.
4: ഇതിലടാ പെട്ടി. എന്താടാ
0: പെട്ടി?
4: എന്താടാ ഇതിന്റെ അകത്ത്?
0: ഇത് ഇവന്റെ അച്ഛന്റെ ചിതാഭസ്മാണ് സാർ.
4: എന്താടാ നിന്റെ അച്ഛന്റെ പേര്?
0: ഭൈരവൻ.
4: നിന്റെ പേരെന്താടാ?
5: ഭൈരവൻ.
4: അച്ഛന്റെ മോന്റെ പേരൊന്നോ?
0: ഭൈരവൻ മകൻ ഭൈരവൻ. അത് ഭാസ്കര ഭൈരവൻ. ഇതുവരെ
3: കഥാനായകൻ വിഷ്ണുവിനെ പറ്റി പറയുകയാണെങ്കിൽ, ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പാടുകളും നിർഭാഗ്യങ്ങളും മാത്രം കടന്നു വരുന്ന ഒരു പാവം ചെറുപ്പക്കാരനാണ്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്
5: ലക്ഷ്മിക്കുട്ടി. അതൊരു അതറിയാമെങ്കിൽ ഏത് കൊല കൊമ്പനെ വരട്ട വരയിൽ നിന്ന്.
6: അതേലായതന്റെ പരമേശ്വരന്റെ ഗതി വന്നില്ലല്ലോ.
0: അതാരെ അളിയന്മാരാണോ?
5: നിങ്ങളെ പോലെ രണ്ട് ആന വൈദ്യന്മാരാ. ഇവിടെ ഒറ്റ തട്ടിന് ചവിട്ടി അരച്ചു കളഞ്ഞില്ലേ. കൈ വേറെ കാലു വേറെ.
3: ലക്ഷ്മിക്കുട്ടി ആരാണെന്നിപ്പോ എല്ലാരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അത് വേറെ ആരുമല്ല, സാക്ഷാൽ ഒരു കുട്ടി ആനയാണ്. അതീവ സുന്ദരിയായ എന്നാൽ അല്പം കുസൃതിക്കാരിയായ ഒരു കൊച്ചാനകുട്ടി. വിഷ്ണുവും അവന്റെ വലം കൈയായ കൂട്ടുകാരൻ ഭൈരവനും ചേർന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നെറ്റോട്ടം ഓടുന്നതിനിടയിലാണ് ആ നാട്ടിലെ തമ്പുരാനായിട്ടുള്ള ആദി തമ്പുരാൻ ഒരു ആനയോട്ട മത്സരം പ്ലാൻ ചെയ്യുന്നത്. ഈ മത്സരത്തിന് മുമ്പ് നമ്മുടെ വിഷ്ണു കള്ളനാണയെന്ന് ആരോപിക്കുകയും അമ്പലത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച കള്ളനാണയെന്ന് എല്ലാവരും ചേർന്ന് ആരോപിക്കുന്നുണ്ട്. കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കിടയിലും കഴിയുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ തിരുവാഭരണം മോഷ്ടിച്ചത് തന്റെ ദാരിദ്ര്യം മാറ്റാനാണ് എന്ന് ആളുകൾ ചിന്തിച്ച് അവനെ കള്ളനാക്കി. എന്നാൽ അതൊന്നുമല്ല സത്യമായിട്ടുള്ള കാര്യം. താൻ കള്ളനല്ല എന്ന് തെളിയിക്കാനായിട്ട് പൊന്നുവടം തറവാട്ടിലേക്ക് വിഷ്ണു വരികയാണ്. അവിടെ വെച്ചിട്ടാണ് വിഷ്ണു ആദ്യമായിട്ട് കല്യാണി എന്ന തമ്പുരാട്ടിക്കുട്ടിയെ കണ്ടുമുട്ടുന്നത്. കണ്ട മാത്രയിൽ തന്നെ അനുരാഗം തോന്നുന്ന മനോഹരമായ ഒരു സുന്ദരി

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
3: Arinille Sarathi Bajajil On Aghosham Thudangi Kazhinju. Bajajinte Mikacha Modelukalaya Platinum Mudal Dominar Vareyulla Ella Modelukalum Electric Modelaya Chetak CNG Modelaya Freedomum Mikacha Offerukalodeyum Finance Schemeukalodeyum Swanthamakkam. Bajaj Two Wheelerukalkku 3000 Rupa Special Offerukalum Oro Purchasinum Oru Paisa Sammanangalum Electric Modelaya Chetakkine 2000 Rupa Initial Paymentilum Ee Onathinu Swanthamakkam. Udan Thanne Aduthulla Sarathi Bajaj
4: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
5: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
6: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: ചാലക്കുടിയുടെ മണ്ണിൽ നിന്നും നാടൻ പാട്ടിലേക്ക് വിസ്മയം തീർത്ത ഗായിക അജഗജാന്തരം എന്ന സിനിമയിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച് പിന്നീട് നിരവധി നാടൻ പാട്ടുകളിലൂടെ നമ്മെ ആവേശം കൊള്ളിച്ച ദ വേഴ്സറ്റൈൽ സിംഗർ പ്രസീത ചാലക്കുടി എത്തുന്നു ആശ്രയ FM 90.

0: കേൾക്കാം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ ആർജി ഏഴ് കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രസിദ്ധ ചാലക്കുടി, ആശ്രയ FM 90 എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബോണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
1: ശിൽപ ജുവലേഴ്സ്,
0: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും
3: കേടായി. ഓക്സിജനിൽ മഹാവില കുറവുണ്ട്. 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 17 വരെ. വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
4: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ആയിരത്തി 1999 റിലീസായ ജയറാം, മോഹിനി എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തിയ പട്ടാഭിഷേകം എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ക്ലബ് ബോർഡ്. അങ്ങനെ തന്നെ കള്ളൻ എന്ന് ആരോപിച്ചത് മാറ്റി പറയിക്കാനായിട്ട് വിഷ്ണു പൊന്നുവടം തറവാട്ടിലേക്ക് ചെന്നെത്തുകയാണ്. അവിടെ ചെന്നതിന് ശേഷം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുമെങ്കിലും പൊന്നുമടത്തിലെ യുവ അവകാശിയായ കല്യാണിയോട് വിഷ്ണുവിന് അഗാധമായ പ്രണയം തോന്നുകയാണ്. എന്നാൽ കഥ അവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ആ തറവാട്ടിലെ നിശബ്ദനും കിടപ്പിലായ കാരണവരുമായ വലിയ തമ്പുരാന്റെ കൈവശമാണ് ആ കാണാതായ ആവരണപ്പെട്ടി ഇരിക്കുന്നതെന്ന് വിഷ്ണുവും ഭൈരവനും തിരിച്ചറിയുന്നതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്.
9: ആനവൈദ്യന്മാരല്ലാത്ത ഞങ്ങളെ ആനക്കാരുടെ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന കാര്യത്തിന്റെ കള്ളത്തരം അറിയുമ്പോ അതുപോലൊരു കാഴ്ച കാണാം. ഇല്ലേ കുട്ടിശങ്കര?
10: കുട്ടിശങ്കര, അങ്ങനെ ഉണ്ടായാലുള്ള കാര്യമല്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെ ഉണ്ടാകാതെ നോക്കേണ്ടത് കുട്ടിശങ്കരന്റെ കടമയല്ലേ? അതിനുള്ള ഏക മാർഗം ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരിക എന്നുള്ളതാ. എന്താ
11: പരമദ്രോഹികളെ, എന്നോട് ഈ ചതി വേണ്ട.
8: പൊന്നുമടത്തിൽ അടുത്തുള്ള തമ്പുരാനാകാൻ വെമ്പൽ കൊള്ളുന്ന ആദിത്യൻ തമ്പുരാനും അവന്റെ കുതന്ത്രശാലിയായിട്ടുള്ള സഹോദരൻ ബലരാമനും ചേർന്ന് വിഷ്ണുവിനും സംഘത്തിനുമെതിരെ ഇല്ലത്തരത്തിന്റെ പുതിയ വലകൾ നീങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വിഷ്ണു ചില്ലറക്കാരനൊന്നുമല്ല. എത്രയൊക്കെ ദാരിദ്ര്യമുണ്ടെന്ന് വന്നാലും ഒന്നിനും വിട്ടുകൊടുക്കാനായിട്ട് അദ്ദേഹവും തയ്യാറായിരുന്നില്ല. വലിയ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന വിഷ്ണു അധികാരം പിടിച്ചെടുക്കാൻ ഗൂഢാലോചന നടത്തിയ യഥാർത്ഥ വിലൻ ബലരാമനാണ് എന്ന് എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാട്ടുന്നതാണ് സിനിമയുടെ പകുതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ പൊന്നുമടം തറവാട്ടിലെ ആദ്യ തമ്പുരാൻ ഒരു ആനയോട്ട മത്സരം വെക്കുകയാണ്. ആ ആനയോട്ട മത്സരത്തിൽ വിജയിക്കുന്ന ആനപ്പാപ്പാൻ ആരാണോ അയാളെ കൊണ്ട് ഇവിടുത്തെ തമ്പുരാട്ടിയെ കല്യാണം കഴിപ്പിക്കും എന്നുള്ളതായിരുന്നു അയാൾ മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം.

0: கந்தரவு.
1: പൊന്നൻ സാറിന് ജീവനായിരുന്നു ഇവിടെ, ഇനി ഇപ്പൊ വിഷ്ണു ആണ് ഇവളുടെ എല്ലാം.
2: നമ്മുടെ വിഷ്ണുവിന്റെ ലക്ഷ്മിക്കുട്ടി ആള് ചില്ലറ കാര്യമൊന്നുമല്ല, ആനയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പുള്ളിക്കാരി ഒരു കുപ്പി ബിയറോ അല്ലെങ്കിൽ ചാരായവോ കുടിച്ചു കഴിഞ്ഞാല് പിന്നെ ചീറ്റ പുലിയേക്കാൾ വേഗത്തിലായിരിക്കും കാഞ്ഞോടുക. അതുകൊണ്ട് തന്നെ ഇടിയാനയാണ് എന്നറിയിക്കാതെ വലിയ കൊമ്പൊക്കെ കെട്ടിവെച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്മിക്കുട്ടിയെ ആനയോട്ട മത്സരത്തിൽ പങ്കെടുപ്പിക്കാനായിട്ട് വിഷ്ണു എത്തിച്ചേരുകയാണ്.
3: ഇനി എന്നെ കൊണ്ട് അടി പോലും മുന്നോട്ട് നടക്കാൻ വയ്യ.
4: എന്റെ
3: ഈശ്വര, എവിടെ നിന്നെങ്കിലും ഒരു ഓട്ടോറിക്ഷ പറന്ന് വന്ന് നമ്മളെ പൊക്കി എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ.
5: ഈ പണ്ടാരത്തിന് എങ്ങനെ എനിക്ക് കൊണ്ടുപോകും? തൊന്തരവായല്ലേ ഇത്.
6: അയ്യോ എന്തൊരു തൊന്തരവ്, ഇതെന്തൊരു തൊന്തരവ്.
7: നീ തന്നെത്താൻ വരുത്തി വെച്ച വിനയല്ലേ ഇതൊക്കെ? ഒരു പെണ്ണിന്റെ പേര് കേട്ടപ്പോ ചാടി പുറപ്പെടാൻ ആരെങ്കിലും പറഞ്ഞോ? വിഷ്ണുക്കുട്ടന്റെ പൊന്നമ്മാവൻ, എന്തൊരു സ്നേഹമാ മരുമകനോട്.
2: ഒരു കുപ്പി ചാരായം കുടിച്ചതോടുകൂടിയിട്ട് നമ്മുടെ ലക്ഷ്മിക്കുട്ടി ആകെ അങ്ങ് ഫോമിലാവുകയാണ്. മാത്രമല്ല, ആ ഒരു ആനയൊട്ട മത്സരത്തിൽ ലക്ഷ്മിക്കുട്ടിയും വിഷ്ണുവും വിജയിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പൊന്നുവടം തറവാട്ടിലെ കല്യാണി തമ്പുരാട്ടി വിഷ്ണുവിന് സ്വന്തമാകാനായിട്ട് പോകുന്ന സന്ദർഭം നമ്മളെല്ലാരും വിചാരിക്കും അവരൊരുമിക്കുമെന്ന്. എന്നാലോ ഇവിടെ വേറൊരു ട്വിസ്റ്റ് നടക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, കല്യാണി തമ്പുരാട്ടിക്ക് വിഷ്ണുവിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഒരു ആരപ്പാപ്പാനാണ്. മാത്രമല്ല, സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരു പയ്യൻ. അങ്ങനെയുള്ള ഒരാളെ താൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് കല്യാണി വാശി പിടിക്കുകയാണ്.
8: എടാ, നമ്മുടെ ആചാരം അനുസരിച്ച് ഈ കോലോത്ത കൊച്ചു തമ്പുരാട്ടിയുടെ പള്ളി കെട്ട് ഈ തിരുമുറ്റത്ത് വെച്ചാണ് നടത്തേണ്ടത്. നല്ല കുടുംബ പാരമ്പര്യമുള്ള ഏതെങ്കിലും കോലോത്ത ചെക്കൻ അവളെ വേളി കഴിച്ചാൽ പിന്നെ അവനാണല്ലോ ഇവിടുത്തെ തമ്പുരാൻ. ശരിയാണോ?
5: ശരിയാണ്.
8: അപ്പൊ പിന്നെ എന്റെ ഗതി?
5: അതോ ഗതി.
8: ആ ഗതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബുദ്ധി. ഇത് വെറും ഒരു ആനക്കാൻ വാക്ക് കൊടുത്തു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മളൊന്ന് കണ്ണടച്ചാൽ അവൻ നമ്മളെ വിളിച്ചിറങ്ങിക്കൊണ്ട് പോകും. അങ്ങ് വെക്കോട്ടെ, അവന്റെ മനസ്സിൽ കാണുമല്ലോ വാശി. പിന്നെ അവൻ ക്ഷത്രിയനല്ലാത്തോണ്ട് ഈ കോലത്ത് എന്ത് സ്ഥാനം?
5: അപ്പൊ കുംഭം മൂന്നിന് ഏട്ടന്റെ പട്ടാഭിഷേകം.
8: എങ്ങനെ എങ്ങനെ?
5: കുംഭം മൂന്നിന് ഏട്ടന്റെ പട്ടാഭിഷേകം.
8: ഇഷ്ടായി, ഇഷ്ടായി.
2: എന്നാലും എല്ലാ നാട്ടുകാരുടെയും മുമ്പിൽ വെച്ചിട്ട് താൻ പറഞ്ഞ വാക്ക് പാലിക്കേണ്ട ഉത്തരവാദിത്തം ആദി തമ്പുരാന് വരികയാണ്. എന്നിരുന്നാൽ പോലും ആ ഒരു കല്യാണവും ഉറപ്പിക്കലും പിന്നത്തേക്ക് മാറ്റിവെക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ വിഷ്ണു ആ പൊന്നുമടം തറവാട്ടിൽ താമസം തുടരുകയാണ്. എങ്ങനെയെങ്കിലും കല്യാണി തമ്പുരാട്ടിയെ വളയ്ക്കണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട്. മാത്രമല്ല, കളവുപോയ തിരുഭാവനം കണ്ടെടുക്കേണ്ടതും വിഷ്ണുവിന്റെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണല്ലോ. അപ്പോ അതും അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം.

0: ഒപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലയപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലയപുരം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറി സ്പോർട് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറി സ്പോർട്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: ഏറ്റവും കുറഞ്ഞ വില മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
8: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
11: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
12: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
13: ആശ്രയ FM 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾക്ക് കേരളത്തിൽ നിന്നുള്ള 11 പേർ അർഹരായി. വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ SP ശശിധരന്. ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടുള്ള കേരള പോലീസിന്റെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബംഗളൂരുവിന് സമീപം 2 മരിക്കാനിടയായ KSRTC അപകടത്തിൽ ബസിന് നേരെ മുട്ടയേറുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. മഴക്കെടുതിയും പ്രളയവും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ കേരള ഫ്ളഡ് റെസീലിയൻസ് ഇനിഷ്യേറ്റീവ് നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും.
1: ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കുന്നതിന് പുറമെ വന്ദേ മാതരത്തിന്റെ മാതൃകയിൽ പുഷ്പാലങ്കാരവും ഒരുക്കും. വ്യോമസേനയുടെ MI-17 ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള 5000 പ്രത്യേക അതിഥികൾ ചുവപ്പുകോട്ടയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. കരകൌശല വിദഗ്ധർ, വനിതാ സംരംഭകർ, തെരുവ് കച്ചവടക്കാർ, ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവർ അതിഥികളിൽ ഉൾപ്പെടുന്നു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ സുരക്ഷ കർശനമാക്കി. 15,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതിന് പുറമെ CCTV നിരീക്ഷണവും കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9 നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തും. നിയമസഭാ അങ്കണത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ദേശീയ നേതാക്കളുടെ പ്രതിമകളിൽ സ്പീക്കർ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. 80th സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പ്രമുഖർ. സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആശംസാ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. ജനാധിപത്യവും രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. മാനവികതയും സാഹോദര്യവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആശംസിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ നാളെ കൊച്ചി നേവൽ ബേസിലെ INS ഗരുഡ ഹാംഗറിൽ സൈനിക പരേഡ് നടക്കും. ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന പരേഡ് വീക്ഷിക്കും. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മാഹി കോളേജ് ഗ്രൌണ്ടിൽ നാളെ രാവിലെ 9 പുതുച്ചേരി പൊതുവിതരണ വകുപ്പ് മന്ത്രി ശിവകൊളുന്ത് ദേശീയ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന സെറിമോണിയൽ പരേഡിൽ മാഹി പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, പുതുച്ചേരി ഹോംഗാർഡ്സ്, NCC തുടങ്ങിയ സേനാ വിഭാഗങ്ങളോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്ന് രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 പരിപാടി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും SP എസ് ശശിധരന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡലുകൾക്ക് IG രജ്പാൽ മീണ, SP മാരായ ബിനു ആർപിള്ള, ഉജ്ജ്വൽ കുമാർ, DY SP മാരായ രവികുമാർ, സുരേഷ് ബാബു, SI ജ്യോതിഷ് കുമാർ എന്നിവർ അർഹരായി. ഫയർഫോഴ്സ് ASTO മാരായ രാജേന്ദ്രൻ നായർ, സെബാസ്റ്റ്യൻ ജോസഫ്, ജയിൽ വകുപ്പ് അസിസ്റ്റന്റ് സൂപ്രണ്ട് സുനിൽകുമാർ, പ്രിസൺ ഓഫീസർ മോഹൻദാസ് എന്നിവരും സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലുകൾ സ്വന്തമാക്കി. ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടുള്ള കേരള പോലീസിന്റെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. പോലീസിനെക്കുറിച്ചുള്ള കാലങ്ങളായുള്ള ഭയം മാറ്റി പോലീസ് സുഹൃത്തും സഹായിയുമാണെന്ന വിശ്വാസം ജനങ്ങളിൽ വളർത്തിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലെത്തുന്ന പ്രായമായവർ, സ്ത്രീകൾ, കുട്ടികൾ തുടങ്ങി എല്ലാവരോടും ഉദ്യോഗസ്ഥർ സൌമ്യതയോടെയും സ്നേഹത്തോടെയും പെരുമാറണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. KSRTC സൂപ്പർ ഡീലക്സ് ബസ്സിന് നേരെ ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേയിൽ ബിടതിക്ക് സമീപം മുട്ടയേറുണ്ടായ സംഭവത്തിൽ KSRTC കർണാടക പോലീസിന് പരാതി നൽകിയതായി ഗതാഗത മന്ത്രി CP ജോൺ. വിഷയം ഗൌരവകരമായി പരിഗണിക്കുമെന്നും കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോയ KSRTC സൂപ്പർ ഡീലക്സ് ബസ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരിച്ച സംഭവത്തിൽ മുട്ടയേറ് ഉണ്ടായോ എന്ന് അന്വേഷിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: നമ്മുടെ ഓഫീസർമാർ അവിടെ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും മുട്ട എറിഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പൊ നമുക്ക് മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ കിട്ടുന്നത്. ഞങ്ങളും വളരെ സീരിയസ് ആണ് ആ വിഷയത്തിൽ. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ FIR ഇട്ട് അന്വേഷണങ്ങൾ നടത്തും. ബാംഗ്ലൂർ രണ്ടുപേര് മരിച്ചില്ലേ, ആ വിഷയത്തിൽ ഇത്തരത്തിലുള്ള വല്ല ഇടപെടലും ഏറുകളും ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്.
0: സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കൊണ്ടുണ്ടാകുന്ന മഴക്കെടുതിയും പ്രളയവും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ കേരള ഫ്ളഡ് റെസീലിയൻസ് ഇനിഷ്യേറ്റീവ് നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായി IIT റൂർക്കി, IIT പാലക്കാട്, IIT കോട്ടയം എന്നിവിടങ്ങളിലെ വിദഗ്ധർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള മികച്ച പ്രളയ പ്രതിരോധ സംവിധാനം സംബന്ധിച്ച സമഗ്ര രൂപരേഖ വിദഗ്ധ സംഘം മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. തിങ്കളാഴ്ച രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. ഓഗസ്റ്റ് 21 നട അടയ്ക്കുക. പമ്പയിലേക്ക് വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി KSRTC അറിയിച്ചു. തൃശൂർ പൂച്ചട്ടി ഭവൻസ് വിദ്യാമന്ദിറിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ അധ്യക്ഷത വഹിക്കും. ഓണാവധിയിലെ തിരക്ക് പരിഗണിച്ച് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ ബസ് സർവീസ് അനുവദിച്ചു. KC വേണുഗോപാൽ MP നിർദ്ദേശം പരിഗണിച്ചാണ് കേരളത്തിലേക്ക് ഈ മാസം 21 മുതൽ 25 വരെ 150 ബസ് സർവീസ് അനുവദിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചത്. കർണാടകയിലേക്കുള്ള മടക്ക സർവീസുകൾ 27 മുതൽ 30 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ഓണം സ്പെഷ്യൽ ട്രെയിനുകൾ സംസ്ഥാനത്തേക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ചർച്ച നടത്തിയതായും ശ്രീ KC വേണുഗോപാൽ അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് 1 രൂപയ്ക്ക് പുതിയ സിം നൽകുന്ന ഫ്രീഡം പ്ലാൻ അവതരിപ്പിച്ചതായി BSNL. ഓണത്തോടനുബന്ധിച്ച് 4 പുതിയ പ്ലാനുകളും വിവിധ വിഭാഗങ്ങളിലായി അവതരിപ്പിക്കുമെന്നും BSNL ചീഫ് ജനറൽ മാനേജർ R സജികുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾക്ക് കേരളത്തിൽ നിന്നുള്ള 11 പേർ അർഹരായി. വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ SP ശശിധരന്. ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടുള്ള കേരള പോലീസിന്റെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബംഗളൂരുവിന് സമീപം 2 മരിക്കാനിടയായ KSRTC അപകടത്തിൽ ബസിനു നേരെ മുട്ടയേറുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. മഴക്കെടുതിയും പ്രളയവും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ കേരള ഫ്ളഡ് റെസീലിയൻസ് ഇനിഷ്യേറ്റീവ് നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നിയമത്തിന്റെ കാവലായി, നീതിയുടെ ശബ്ദമായി, ഭയത്തിനു മുന്നിൽ ധൈര്യമായി, പ്രതിസന്ധികൾക്കിടയിൽ കരുത്തായി ഒരു നാടിന്റെ വിശ്വാസം ചുമലിലേറ്റി മുന്നോട്ടു പോകുന്നവർ കേരള പോലീസ്. സ്വാതന്ത്ര്യത്തിന്റെ 80th പുല്ലരിയിലേക്ക് രാജ്യമൊരുങ്ങുമ്പോൾ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകാനായി എത്തുന്നു കൊല്ലം റൂറൽ ജില്ലാ പോലീസ് അഡീഷണൽ SP R.

0: Once again, welcome back to Clapboard with me, RJ Anusha. ജയറാം, മോഹിനി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. ആന ഒരു മുഖ്യ കഥാപാത്രമായിട്ടെത്തിയ ഒരു അടിപൊളി സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ക്ലാബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സിനിമ പട്ടാഭിഷേകം. സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത്യന്തം നാടകീയമായിട്ടുള്ള നിമിഷങ്ങളാണ്. കാര്യങ്ങൾ ആദ്യം മാറിമറിയുന്നതാണ്. തറവാടിന്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി കിടപ്പിലായ വലിയ തമ്പുരാനെ പോലും അപകടപ്പെടുത്താൻ മടിക്കാത്ത ആ തറവാട്ടിലെ യഥാർത്ഥ വില മറ്റാരുമല്ല, അത് ബലരാമൻ തന്നെയാണ് എന്ന് നമ്മുടെ നായകൻ വിഷ്ണു എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാട്ടുകയാണ്. അവിടെ തീരുന്നില്ല കേട്ടോ കഥ. അമ്പലത്തിൽ നിന്ന് കാണാതായ ആ അപൂർവമായ തിരുഭാവരണ പെട്ടി എങ്ങനെ തിരിച്ചെത്തിക്കും എന്നതായിരുന്നു അടുത്ത ചോദ്യം.
1: കൊച്ചു തമ്പുരാട്ടി കണ്ടെത്തിയ വേളിച്ചക്കന്റെ മാത്രം കണ്ടില്ലേ? ചോദിക്കേ, പൊന്നു തമ്പുരാനെ കൊന്നിട്ട് വേണോ പള്ളിക്കെട്ട് നടത്താനെന്ന്?
2: കളിച്ചു കളിച്ച് ഇത്ര തമ്പുരാനോ? വലിയ തമ്പുരാനെ കൊന്ന് ഇവിടെ വേളി കഴിച്ച് ഇവിടുത്തെ പുതിയ തമ്പുരാനാകാമെന്ന് കരുതി വന്നു.
1: ഇല്ല, ഇതാരും വിശ്വസിക്കരുത്. ഞാനല്ല, ഞാൻ തമ്പുരാനെ രക്ഷിക്കാനാ നോക്കിയത്. ഇയാള തമ്പുരാനെ കൊല്ലാൻ നോക്കിയത്.
3: കള്ളം പറയുന്നോടാ, ഈ കിടക്കുന്ന ആരാണെന്നറിയോ? പൊന്നു തമ്പുരാനല്ല, ഞങ്ങളുടെ ദൈവ. ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി
0: വില്ലന്മാരുടെ കണ്ണു വെട്ടിച്ച് സമയബന്ധിതമായി ആ വിശുദ്ധ ആഭരണങ്ങൾ അമ്പലത്തിൽ എത്തിക്കാൻ വിഷ്ണുവിന് കൂട്ടായി എത്തുന്നത് മറ്റാരുമല്ല അവന്റെ വിശ്വസ്തനായ കൂട്ടുകാരൻ ഭൈരവനും ഒപ്പം നമ്മുടെ കൊച്ചു കുസൃതിക്കാരിയായ കല്യാണിക്കുട്ടി ആനയുമാണ്. വശത്ത് വില്ലന്മാരുടെ തടസ്സങ്ങൾ, മറുവശത്ത് സമയത്തിന്റെ ഓട്ടം. എന്നാൽ ഭൈരവന്റെയും ലക്ഷ്മിക്കുട്ടിയുടെയും സഹായത്തോടു കൂടിയിട്ട് വിഷ്ണു ആ തിരുവാഭരണങ്ങൾ സുരക്ഷിതമായിട്ട് അമ്പലത്തിൽ എത്തിച്ച് പൂജയ്ക്കായിട്ട് കൈമാറുകയാണ്. ഗ്രാമമൊട്ടാകെ സന്തോഷ തരംഗമായി പിന്നീട് മാറുന്നു. പൊന്നുമടത്തിന്റെ അടുത്ത അവകാശിയായ കല്യാണിയെ വിഷ്ണുവിനങ്ങനെ തിരികെ ലഭിക്കുന്ന ഒരു മനോഹരമായ ക്ലൈമാക്സ് ആണ് സിനിമയിൽ നമുക്കായി ഒരുക്കിവെച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ പ്രണയ സങ്കല്പങ്ങളെയും സാക്ഷാത്കരിച്ച് അവർ ഒന്നാകുന്ന ആ മനോഹര നിമിഷത്തിലാണ് പ്രേക്ഷകരെ വീണ്ടും ചിരിപ്പിക്കുന്ന ആ ട്വിസ്റ്റ് എത്തുന്നത്. അതെ, നമ്മുടെ കല്യാണിയുടെ കൈപിടിച്ച് സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് വിഷ്ണുവിന് ആ സത്യം ഓർമ്മ വരുന്നത്. ആഭരണപ്പെട്ടിയുടെ കാര്യം തീർന്നു, വില്ലന്മാരെ ഒതുക്കി. പക്ഷെ കൂടെയുള്ള ഈ കുസൃതി നിറഞ്ഞ ലക്ഷ്മിക്കുട്ടിയുടെ വരാനിരിക്കുന്ന കുസൃതി തരങ്ങൾ ഇനി എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ ആശ്വാസവും ഒപ്പം കുസൃതി നിറയുന്ന ആ കുട്ടി ആനയുടെ ചിരിയും ചേർത്ത് വെച്ചാണ് സിനിമ അവിടെ അവസാനിക്കുന്നത്.
4: ഒന്നുമില്ലാതെ ഞാൻ ഈ ഭൂലോകത്തേക്ക് വന്നത്. തിരിച്ചു പോകുമ്പോഴും ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഭൂലോകത്തെ പട്ടുമെത്തിൽ കിടന്നാലൊന്നും എനിക്ക് ഉറക്കം വരില്ല. പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് ഒരു സാധാരണക്കാരനെ പോലെ ആ കൊച്ചു വീട്ടിൽ കഴിയാൻ എനിക്ക് ഇഷ്ടം. ഇന്ന് എനിക്കതിനൊരു കൂട്ടുമുണ്ട്. ഈ കോവിലകത്ത് ഏറ്റവും വിലപ്പെട്ട നിങ്ങളുടെ കൊച്ചു തമ്പുരാട്ടി.

കളിയും തമാശയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ലൈമാക്സ് ഉറപ്പായിട്ടും സിനിമ കാണുന്നവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ ഒരു അടിപൊളി എവർഗ്രീൻ മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമായിരുന്നു നമ്മൾ ഇതാ കേട്ടുകൊണ്ടേയിരുന്നത്, പട്ടാഭിഷേകം എന്ന മൂവിയുടെ. അപ്പോൾ ക്ലബ് ബോർഡ് വൈൻഡപ്പ് ചെയ്യാൻ ദാ ഗുഡ് ബൈ പറയുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

ഇരുട്ടിന്റെ ലോകത്തെ സംഗീതത്തിന്റെ വെളിച്ചം കൊണ്ട് തോൽപ്പിച്ച അതുല്യ പ്രതിഭ. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വേറിട്ട ശബ്ദ മാധുര്യം കൊണ്ടും ഗായത്രി വീണയിലെ മാന്ത്രിക വിരലുകൾ കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ച ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുവിലായി വന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ സംഗീത ലോകത്തെ മാസ്മരിക വിസ്മയം. വൈക്കം വിജയലക്ഷ്മി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഓഗസ്റ്റ് 24 വൈകിട്ട് 7 മണി മുതൽ ആർജെ അനുഷയ്ക്കൊപ്പം.
1: സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരുമയുടെയും ഓണമാകട്ടെ. ഈ പ്രാവശ്യം മാത്രമല്ല എല്ലാ ഓണവും.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം.

0: டேக் எ பிரேக்.
1: Hey, hello, very good evening. Welcome to Take a Break with me, RJ Sultana on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ഇതാ പതിവ് പോലെ തന്നെ നമ്മുടെ ടേക്ക് എ ബ്രേക്കിലൂടെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുന്ന ഒരു ടൈം ആയിരിക്കുകയാണല്ലേ. അപ്പൊ ഇന്ന് കുറേ അധികം ഇൻഫർമേഷനുമായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യം തന്നെ കേൾക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. യെസ്, പ്രായം കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്ത് നടക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അല്ലെ. എന്നാൽ ചില ഫുഡ് ഐറ്റംസ് പഥ്യമായി കഴിച്ചാൽ നമുക്ക് പ്രായം കുറയ്ക്കാൻ സാധിക്കും. പ്രായത്തെ ചൊല്ലിയാണ് പലരും വിലപിക്കുന്നത്. പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ പ്രകടമാകുമ്പോൾ തന്നെ ഈ വിലാപവും തുടങ്ങും. എന്നാൽ ഈ ലക്ഷണങ്ങളെല്ലാം ഒഴിവാക്കാൻ ചില ഭക്ഷണങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പലവിധ കാരണങ്ങളാണ് നമ്മുടെ വാർദ്ധക്യത്തിന് കാരണമാകുന്നതെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. എന്നാൽ അതിൽ തന്നെ പ്രധാനമാണ് ഭക്ഷണ സംസ്കാരം. എന്തൊക്കെ നമ്മൾ കഴിക്കുന്നു എന്നതാണ് നമ്മുടെ ആകമാന ആരോഗ്യത്തെ വിലയിരുത്തുന്നതും അത് പുറമെ പ്രതിഫലിക്കുന്നതും. ശരീരത്തുണ്ടാകുന്ന ചുളിവുകളും മുഖത്തുണ്ടാകുന്ന ഒരു ക്ഷീണവുമൊക്കെ മാറ്റി വളരെ ഗ്ലോ ആയിട്ട് ഒരു ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില ഫുഡ് ഐറ്റംസ് കേൾക്കാം. സാൽമൺ പോലുള്ള മത്സ്യങ്ങൾ. സാൽമൺ പോലെ നല്ല കൊഴുപ്പുള്ള മത്സ്യങ്ങൾ വാർദ്ധക്യത്തെ പിടിച്ചു കിട്ടും. ദഹിക്കാൻ എളുപ്പമുള്ള പ്രോട്ടീൻ അടങ്ങിയതും ഒമേഗ 3 ഫാറ്റി ആസിഡും അടങ്ങിയ ഇത്തരം മത്സ്യങ്ങൾ ശരീരത്തിന് വീക്കം സംഭവിക്കാതെയും ചർമ്മത്തെ ചുളിവുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. മറ്റൊന്നാണ് പച്ചക്കറികൾ. വാർദ്ധക്യത്തിന് മാത്രമല്ല എല്ലാ കാലത്തും നല്ല ആരോഗ്യത്തെ സഹായിക്കുന്ന പ്രധാന ഭക്ഷണമാണ് പച്ചക്കറികൾ. എന്നാൽ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പച്ചക്കറികളിൽ ചിലത് നിർബന്ധമായും കഴിക്കണം. അതിൽ പ്രധാനമാണ് കളറുള്ള പച്ചക്കറികൾ. ക്യാരറ്റ്, മത്തങ്ങ, മധുരക്കിഴങ്ങ്, ബീട്രൂട്ട് തുടങ്ങിയവയാണ് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഇവയിൽ ബീറ്റാ കരോട്ടിൻ, ലൈക്കോപിൻ തുടങ്ങിയ കരോട്ടിനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് അകാല വാർദ്ധക്യത്തിന് കാരണമാകുന്ന ചർമ്മത്തിന് സംഭവിക്കുന്ന UV ഇൻഡ്യൂസ്ഡ് കേടുപാടുകളിൽ നിന്ന് നിശ്ചയമായും സംരക്ഷിക്കും. മറ്റൊന്നാണ് നട്സുകൾ. എല്ലാ പ്രായത്തിലുള്ളവരുടെയും ഡയറ്റിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ഭക്ഷണമാണ് നട്സ്. ചെറുപ്പക്കാരും മധ്യവയസ്കനും വയോധികനും ഒരുപോലെ അതത് കാലങ്ങളിൽ ആരോഗ്യത്തിന് താങ്ങാകുന്ന ഭക്ഷണമാണ് നട്സ്. ഇവയിൽ ആരോഗ്യകരമായ കൊഴുപ്പുകൾ, പോളിഫെനോളുകൾ, വൈറ്റമിൻസ്, ധാതുക്കൾ എന്നിവയുൾപ്പെടെയുള്ള ഫൈറ്റോ കെമിക്കലുകളുടെ മിശ്രിതം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ. വാർദ്ധക്യകാലത്താണ് രോഗങ്ങൾ വളരെ വേഗത്തിൽ പിടികൂടുന്നത്. രോഗപ്രതിരോധ ശേഷി കുറയുന്നതാണ് ഇതിന് കാരണം. പുളിപ്പിച്ച ഭക്ഷണങ്ങൾ ഇവിടെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത് എപ്പോഴും ബെറ്റർ ആണ്. ഇനിയിപ്പോ എന്തായാലും ഇപ്പോൾ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങളുടെ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എല്ലാവർക്കും യങ്ങാൻ ചാവമായിട്ടിരിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെൽസിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടാ.
5: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 17 വരെ. വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
6: ഓക്സിജൻ ന്യൂജൻ ഓറം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
7: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
9: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
10: Dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang dang d

0: കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
1: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
0: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
1: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
2: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
3: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
4: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
3: ദിയാ ട്രേഡിംഗ് കമ്പനി, മീനൂർ ജംഗ്ഷൻ.
2: ഏവർക്കും ദിയാ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
6: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
7: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
5: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
7: YS ഉള്ളപ്പോൾ വൈ വറി.
8: ചേട്ടാ, ഓക്സിജനിൽ എന്താ ഇത്ര തിരക്ക്?
9: മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ നമ്മുടെ ഓക്സിജനിൽ. ഓഗസ്റ്റ് 17 വരെ
10: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില. മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
11: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഡൽഹിയിൽ നിന്നും നേപ്പാളിലേക്ക് ഇനി വെറും 8 മണിക്കൂർ റോഡ് യാത്രയുള്ളെന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കോ? എങ്കിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സോനോലി ഗോർപൂർ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ഡൽഹിയിൽ നിന്നും നേപ്പാളിലേക്ക് വെറും 8 മണിക്കൂറിൽ റോഡ് യാത്ര സാധ്യമാവാൻ പോവുകയാണ്. ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് റോഡ് മാർഗം നേപ്പാളിലേക്ക് പോകുന്നവരുടെ യാത്ര കൂടുതൽ അനായാസമാക്കുന്നതാണ് ഈ 4 വരി പാത. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ രാജ്യാന്തര ദേശീയപാത പദ്ധതികളിൽ ഒന്നായ ഇത് ഏകദേശം 40,000 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മിക്കുന്നത്. ഇനി സോനോലി ഗോർപൂർ പാതയെ പറ്റി പറയാനാണെങ്കിൽ, ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിനൊപ്പം കിഴക്കൻ ഉത്തർപ്രദേശിന്റെ വികസനത്തിന് കൂടി വഴിയൊരുക്കുന്ന ഒരു പാതയാണിത്. NH 24 ഭാഗമായിട്ടാണ് സോനോലി ഗോർപൂർ പാത നിർമ്മിക്കുന്നത്. റോഡ് മാർഗം ഇന്ത്യയെ കണ്ടെത്താനും നേപ്പാളിലേക്ക് പോവാനും ലക്ഷ്യമിടുന്നവരുടെ പ്രിയ പാതയായി മാറാനും ഇടയുണ്ട് കേട്ടോ. ഡൽഹി NCRൽ നിന്നും വെറും 8 മണിക്കൂറിനുള്ളിൽ നേപ്പാൾ അതിർത്തിയിലേക്ക് എത്താമെന്നതാണ് ഈ പാതയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഗോരഖ്പൂരിനെയും സോനൌലിയെയും ബന്ധിപ്പിക്കുന്ന പുതിയ 4 വരി പാതയ്ക്ക് ഏകദേശം 80 കിലോമീറ്റർ ആണ് ദൂരം. നിലവിൽ ഈ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാത വീതി കുറഞ്ഞ 2 വരി പാതയാണ്. പുതിയ ദേശീയപാതയിൽ ഏകദേശം 68 കിലോമീറ്റർ നീളത്തിൽ സർവീസ് റോഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു റെയിൽവേ മേൽപ്പാലവും 2 ഫ്ലൈഓവറുകളും 24 അണ്ടർപാസുകളും 105 ചെറിയ പാലങ്ങളും ഈ പാതയുടെ ഭാഗമായിട്ടുണ്ട്. അത്യാധുനികമായിട്ടുള്ള ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റമാണ് പാതയിൽ ഒരുക്കിയിരിക്കുന്നത്. ഗതാഗതം നിരീക്ഷിക്കാൻ CCTV ക്യാമറകൾ, കൃത്യമായ വിവരങ്ങൾ നൽകുന്ന ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ, അടിയന്തര ഘട്ടങ്ങളിൽ അധികൃതരുമായി ബന്ധപ്പെടാൻ എമർജൻസി കോൾ ബോക്സുകൾ എന്നിവയും ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്. ദേശീയപാത അതോറിറ്റി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ വർഷം അവസാനത്തോടെ ഗോരഖ്പൂർ സോനൌലി ദേശീയപാത ഗതാഗത യോഗ്യമാവാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ വടക്കൻ കിഴക്കൻ മേഖലകളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ റോഡ് ശൃംഖലയായും ഇത് മാറും. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
2: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ചേട്ടാ വേഗം ഇറങ്ങ്, 100 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
5: 100 മണിക്കൂറോ? എങ്ങോട്ട്?
4: ഓക്സിജനിൽ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ ആരംഭിച്ചു. ഓഗസ്റ്റ് 17 വരെ
6: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
7: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
6: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
7: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
6: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
7: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
6: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
7: അയ്യോ, അത് ശരിയാ.
6: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
8: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
9: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
10: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
11: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
12: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
0: കാലിഫോർണിയയിലെ 9 ആഡംബര റിസോർട്ടുകൾ ഏതെല്ലാമാണെന്നല്ലേ കേൾക്കാം. ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെ ഉള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. അമേരിക്കയിലെ ഗോൾഡൻ സ്റ്റേറ്റ് ആയ കാലിഫോർണിയയിലെ കാഴ്ചകൾ സഞ്ചാരികളെ എന്നും ആകർഷിക്കുന്നതാണ്. തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി പ്രകൃതിയോട് ചേർന്ന രാജകീയ അന്തരീക്ഷത്തിൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി കാലിഫോർണിയയിലെ ഏറ്റവും മികച്ച 9 പ്രീമിയം ഡെസ്റ്റിനേഷനുകൾ ഏതാണെന്നല്ലേ കേൾക്കാം. ലിറ്റിൽ റിവർ ഇൻ മെൻഡോസിനോ കൗണ്ടി. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് 3.5 മണിക്കൂർ യാത്ര ചെയ്താൽ കാലിഫോർണിയയിൽ നോർത്ത് കോസ്റ്റിലെ ഈ മനോഹരമായ താവളത്തിലെത്താം. 225 ഏക്കറിലധികം പരന്നു കിടക്കുന്ന കാടുകൾക്ക് നടുവിലാണ് ഈ റിസോർട്ട്. പസഫിക് സമുദ്ര കാഴ്ചകളും തിമിംഗലങ്ങളെ കാണാനുള്ള അവസരവുമാണ് പ്രധാനപ്പെട്ട ആകർഷണം. മറ്റൊന്നാണ് റിറ്റ്സ് കാൾട്ടൺ ഹാഫ് മൂൺ ബേ. സാൻ ഫ്രാൻസിസ്കോ നഗരത്തിരക്കുകളിൽ നിന്ന് വെറും 1 മണിക്കൂർ അകലെ കുത്തനെയുള്ള പസഫിക് പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ഈ റിസോർട്ട് നിലകൊള്ളുന്നത്. അടുത്തതാണ് പോസ്റ്റ് ബ്രാഞ്ച് ഇൻ ബിഗ് സർ. ബിഗ് സോറിലെ കടൽത്തീര പാറക്കെട്ടുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ റിസോർട്ടിൽ ടെലിവിഷനോ അലാറം ക്ലോക്കുകളോ ഇല്ല. പൂർണമായ ധ്യാനാത്മക ശാന്തത നിലനിർത്താൻ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം. അടുത്തതാണ് വെന്റാന ബിഗ് സർ. 243 ഏക്കർ പച്ചപ്പ് നിറഞ്ഞ കാടുകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ റിസോർട്ടിലെ മുറികളിൽ സദസ്പോട്ട് ബാത്ടബുകളും ഫയർ പ്ലേസുകളും ഉണ്ട്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി റിസോർട്ട് നൽകുന്ന ആഡംബര ഗ്ലാമ്പിംഗ് അനുഭവവും സഫാരി ടെൻഡിങ്ങും ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് ആണ്. അടുത്തതാണ് തെരേനിയ റിസോർട്ട് റാഞ്ചോ പാലോസ് വേർഡിസ്. ലോസ് ആഞ്ചലസിന് തൊട്ട് തെക്കായി 102 ഏക്കറിലധികം പരന്നു കിടക്കുന്ന ഒരു മെഡിറ്ററേനിയൻ ശൈലിയിലുള്ള റിസോർട്ടാണിത്. സ്വാഗത പാനീയമായി ഷാംപെയിനുമായി വരവേൽക്കുന്ന ഈ റിസോർട്ടിൽ 582 ആഡംബര മുറികളും 4 നീന്തൽ കുളങ്ങളും 8 പ്രീമിയം റെസ്റ്റോറന്റുകളും ഉണ്ട്. ആൻഡ് അതർ വൺ ഈസ് ദ ലോഡ്ജ് അറ്റ് ടോഡി പൈൻസ് ലാജോല. 1900s തുടക്കത്തിലെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ശൈലി ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സ്റ്റണ്ണർ റിസോർട്ട്. ഗ്ലാസ് പണികളും മനോഹരമായ മരപ്പണികളും നിറഞ്ഞ ഈ താവളത്തിലെ ആൻഷ്യന്റ് ഓഷ്യൻസ് റിച്വൽ സ്പാ ട്രീറ്റ്മെന്റുകൾ ഏറെ പ്രശസ്തമാണ്. മറ്റൊന്നാണ് ഫെയർമോണ്ട് ഗ്രാൻഡ് ഡെൽമാർട്ട്. സാൻഡിയോഗോയിൽ മെഡിറ്റേറിയൻ പ്രൗഢി ആസ്വദിക്കാൻ പറ്റിയ ഇടമാണിത്. അടുത്തതാണ് ദ റിസോർട്ട് ആറ്റ് പെലിക്കൻ ഹിൽ. ന്യൂപോർട്ട് ബീച്ചിലെ അത്യന്തം ആഡംബരപൂർണമായ താമസ സൗകര്യമാണ് പെലിക്കൻ ഹില്ലിലെ വില്ലകൾ വാഗ്ദാനം ചെയ്യുന്നത്. 3500 ചതുരശ്ര അടി വിസ്തീർണമുള്ള രണ്ട് നില നാല് ബെഡ്റൂം വില്ലകളിൽ കുടുംബത്തോടെ തങ്ങാം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈസ് ബെർണാർഡ്സ് ലോഡ്ജ് ആൻഡ് സ്പാ. കാർമൽ വാലി വൈൻ കൺട്രിയിൽ ഒരു ഫ്രഞ്ച് വൈൻ മേക്കറുടെ ജീവിതശൈലി അനുഭവിച്ചറിയാൻ ബെർണാർഡ് സഹായിക്കും. 28 ഏക്കർ വിസ്തൃതിയുള്ള പ്രോപ്പർട്ടിയിൽ 8 ഏക്കറോളം മുന്തിരി തോട്ടങ്ങളാണുള്ളത്. അപ്പൊ എന്തായാലും ഇടയ്ക്കൊക്കെ ഫ്രീ ആവുന്ന ടൈമിൽ ഒരല്പം ലക്ഷറീസ് ആയിട്ട് ലൈഫൊക്കെ ഇങ്ങനെ ലീഡ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലമൊക്കെ എന്തായാലും വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ അതിന് മുന്നായി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓടനാവട്ടം. അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മീനൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
1: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീനൂർ ജംഗ്ഷൻ.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണ്ണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
4: കറക്റ്റ് ടൈമിൽ കേടായത്. ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ. ഓഗസ്റ്റ് 17 വരെ വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
5: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: നിയമത്തിന്റെ കാവലായി, നീതിയുടെ ശബ്ദമായി, ഭയത്തിനു മുന്നിൽ ധൈര്യമായി, പ്രതിസന്ധികൾക്കിടയിൽ കരുത്തായി ഒരു നാടിന്റെ വിശ്വാസം ചുമലിലേറ്റി മുന്നോട്ടു പോകുന്നവർ കേരള പോലീസ്. സ്വാതന്ത്ര്യത്തിന്റെ 80th പുല്ലരിയിലേക്ക് രാജ്യമൊരുങ്ങുമ്പോൾ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകാനായി എത്തുന്നു കൊല്ലം റൂറൽ ജില്ലാ പോലീസ് അഡീഷണൽ SP R.

0: Take a break.
1: Yes, we are back on Take a Break with me, RJ Sultana. അപകട ഘട്ടങ്ങളിൽ എമർജൻസി കോൾ വിളിക്കുന്ന ഒരു വാച്ച് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ എത്ര തവണ ആലോചിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇനി അങ്ങനൊന്നും ഉണ്ട്. യെസ്, പിക്ചൽ വാച്ച് 5. ഇതിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. എന്താണെന്നല്ലേ കേൾക്കാം. ഗൂഗിളിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ച് ആയ പിക്സൽ വാച്ച് 5 ന്യൂയോർക്കിൽ നടന്ന വാർഷിക മെയ്ഡ് ബൈ ഗൂഗിൾ ഇവന്റിൽ ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുകയാണ്. പുതിയ പ്രോസസർ, കൂടുതൽ മെമ്മറി, അത്യാധുനിക AI മോഡലായ ജെമിനി എന്നിവയോടൊപ്പം ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ വരെ ശേഷിയുള്ള സുപ്രധാന ഹെൽത്ത് ഫീച്ചറുകളോടെയാണ് ഈ വാച്ച് എത്തിയിരിക്കുന്നത്. പിക്സൽ വാച്ച് 5 ഗൂഗിൾ പുതുതായി ഉൾപ്പെടുത്തിയ ഹെൽത്ത് ഗാർഡിയൻ ഫീച്ചറിന്റെ ഭാഗമായാണ് ബ്രീതിംഗ് എമർജൻസി ഡിറ്റക്ഷൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ന്യൂമോണിയ, ശ്വാസമുട്ടൽ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ശരീരത്തിലെ ഓക്സിജൻ അളവ് പെട്ടെന്ന് കുറയുകയോ ശ്വാസോച്ഛ്വാസം തടസ്സപ്പെടുകയോ ചെയ്താൽ വാച്ചിലെ സെൻസറുകളും AI അത് അപ്പോൾ തന്നെ തിരിച്ചറിയും. തുടർന്ന് വാച്ച്

കരുത്തുറ്റ പുതിയ പ്രോസസറും മികച്ച പ്രകടനത്തിനായി ജെമിനി AI സംയോജനവും ഇതിലുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് കെയർ. ബ്രേക്കിലൂടെ സോക്കി പോൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഓക്സിജനിൽ എന്താ ഇത്ര തിരക്ക്?
5: മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ നമ്മുടെ ഓക്സിജനിൽ. ഓഗസ്റ്റ് 17 വരെ
6: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
9: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072 585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക്. കൂടെ ഉള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. നമ്മൾ റീസെന്റ്ലി ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, എല്ലായിടവും ട്രെൻഡിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ബോയ് ഫ്രണ്ട് ഫോർ റെന്റ്. യുവതി യുവാക്കളെ ലക്ഷ്യം വെച്ച് പുതിയൊരു തട്ടിപ്പാണ് പോലീസിന്റെ പ്രത്യേക മുന്നറിയിപ്പ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരും ഈ ഒരു സ്കാമിൽ പെടാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ വലിയ പ്രചാരം നേടുന്ന ബോയ് ഫ്രണ്ട് ഫോർ റെന്റ് എന്ന വൺ സൈബർ തട്ടിപ്പിനെതിരെ ഹൈദരാബാദ് പോലീസ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി യുവതികളെയും യുവാക്കളെയും ആകർഷകമായ പരസ്യങ്ങൾ നൽകി വഞ്ചിക്കുകയും പണവും വ്യക്തിഗത വിവരങ്ങളും തട്ടിയെടുക്കുകയുമാണ് ഈ സംഘം ചെയ്യുന്നത്. പോസ്റ്ററുകളിൽ കാണുന്ന AI നിർമ്മിത രൂപങ്ങളും വ്യാജ ഓഫറുകളും തട്ടിപ്പിന്റെ ഭാഗമാണെന്നും ഇത്തരം കുരുക്കുകളിൽ വീഴരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ സ്കാൻ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ടെലിഗ്രാം എന്നിവയിൽ വ്യാജ പ്രൊഫൈലുകളും AI നിർമ്മിത ചിത്രങ്ങൾ ഉപയോഗിച്ച് ആകർഷകമായ ഓഫറുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കോഫി ഡേറ്റ്, സിനിമ കാണൽ, ഷോപ്പിംഗ് എന്നിവയ്ക്കായി ആളുകളെ വാടകയ്ക്ക് നൽകുമെന്നാണ് വാഗ്ദാനം. പിന്നെ മറ്റൊരു കാര്യമാണ് മുൻകൂർ പണം ആവശ്യപ്പെടൽ. രജിസ്ട്രേഷൻ ഫീസ്, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്ന പേരിൽ QR കോഡ് അല്ലെങ്കിൽ UPI വഴി ആദ്യം പണം അയക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പണം ലഭിച്ചയുടൻ ബന്ധപ്പെട്ട പ്രൊഫൈലുകളും നമ്പറുകളും ബ്ലോക്ക് ചെയ്ത് തട്ടിപ്പുകാർ പൊങ്ങുന്നു. വ്യാജ പ്രൊഫൈലുകൾ വഴി പ്രണയം നടിച്ച് സുഹൃത്തുക്കളാകുകയും പിന്നീട് അത്യാവശ്യ ഘട്ടമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുക്കുകയും ചെയ്യുന്ന സ്കാമുകളും പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് ചെറുപ്പക്കാരിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസും മെമ്പർഷിപ്പ് ഫീസും വാങ്ങി തട്ടിപ്പ് നടത്തുക പോലെയുള്ള തട്ടിപ്പുകളും ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ. ഇനി ഈ തട്ടിപ്പുകളിൽ നിന്നൊക്കെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ, അപരിചിതർക്ക് പണം അയക്കരുത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന പ്രൊഫൈലുകൾക്ക് മുൻകൂറായി യാതൊരു കാരണവശാലും പണം കൈമാറാൻ പാടില്ല. അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള പ്രൊഫൈൽസ് ഐഡന്റിഫൈ ചെയ്യുക. AI ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചിത്രങ്ങളും വ്യാജ റിവ്യൂകളും ഉപയോഗിക്കുന്ന പ്രൊഫൈലുകളെ സൂക്ഷിക്കുക. പിന്നെ മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്കാണെങ്കിൽ കുട്ടികളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിലും സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളിലും രക്ഷിതാക്കളുടെ നിരന്തരമായ ശ്രദ്ധയും മേൽനോട്ടവും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും തട്ടിപ്പിന് ഇരയായാൽ അപ്പോൾ തന്നെ പരാതി കൊടുക്കാനൊന്നും ആരും മടിക്കരുത്. ഇത്തരം തട്ടിപ്പുകളിൽ പെട്ടാൽ ഉടനടി 1930 എന്ന ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ സൈബർ ക്രൈം .gov.in എന്ന പോർട്ടൽ വഴിയോ പോലീസ് സ്റ്റേഷനിലോ പരാതി നൽകാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആരും ഈ തട്ടിപ്പുകളിൽ ഒന്നും പെടാതിരിക്കട്ടെ. ആൻഡ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: ചേട്ടാ വേഗം ഇറങ്ങ്, 100 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
3: 100 മണിക്കൂറോ? എങ്ങോട്ട്?
2: ഓക്സിജനിൽ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ ആരംഭിച്ചു. ഓഗസ്റ്റ് 17 വരെ
4: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ.
1: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
2: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത അഭിനയ മികവുകൊണ്ട് പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ ദ വെരി ടാലന്റഡ് ആക്ടർ. അധ്യാപന രംഗത്തു നിന്നും അഭിനയ രംഗത്തെത്തി 250 പരം സിനിമകളിലൂടെ ഒട്ടനവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച സുധീർ കരമനയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: ഓഗസ്റ്റ് 23 രാവിലെ 10 മണി മുതൽ ആർജി ജീവിക്കപ്പോ.
1: എല്ലാ
0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: You are listening to ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതക്കിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
3: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 17 വരെ. വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
4: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: Take a break.
1: Once again, we are back on Take a Break with me, RJ Sultana. ഓരോ ക്ലിക്കിലും വാർന്നൊഴുകുന്ന ജീവജലം പ്രകൃതിയെ വിഴുങ്ങുന്നു. ഡാറ്റാ സെന്റേഴ്സ് എന്താണെന്നല്ലേ കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ. വിരൽത്തുമ്പിലെ സാങ്കേതിക വിപ്ലവങ്ങൾ മാനവരാശിയുടെ പുതിയൊരു സുവർണ കാലഘട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. എന്നാൽ ഈ വൻ കുതിച്ചുചാട്ടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഭീമാകാരങ്ങളായ കമ്പ്യൂട്ടർ ശൃംഖലകളും അവ സ്ഥാപിച്ചിരിക്കുന്ന ഡാറ്റാ സെന്ററുകളും ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം വളരെ വലുതാണ്. ഡിജിറ്റൽ ലോകത്തെ നിലനിർത്താൻ ഡാറ്റാ സെന്ററുകൾ അത്യാവശ്യമാണെങ്കിലും അവ ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങൾക്ക് കടുത്ത ഭീഷണി ഉയർത്തുകയാണ്. ലോകത്തെ ആകെയുള്ള ഡാറ്റയുടെ 90% കഴിഞ്ഞ 2 വർഷത്തിനുള്ളിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. തന്മൂലം ഡാറ്റകൾ സൂക്ഷിക്കുവാനുള്ള ഇടങ്ങളുടെ ആവശ്യകത അനുദിനം വർദ്ധിച്ചു വരികയാണ്. ലോകത്താകമാനമുള്ള 924 ഡാറ്റാ സെന്ററുകൾ 2025 946 കോടി ലിറ്റർ വെള്ളം മാത്രമാണ് ഉപയോഗിച്ചത് എന്ന് ആമസോൺ കമ്പനിയുടെ അവകാശവാദം പരിസ്ഥിതി പ്രവർത്തകർ ചോദ്യം ചെയ്തതോടെയാണ് ഡാറ്റാ സെന്ററുകൾ ഉപയോഗിക്കുന്ന പാരിസ്ഥിതാഘാതം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നത്. AI തെറ്റായ വിവരങ്ങൾ നൽകുന്നതിനെ കുറിച്ചും പകർപ്പാവകാശ ലംഘനങ്ങളെ കുറിച്ചും സംസാരിക്കാറുണ്ടെങ്കിലും അത് വരുത്തിവെക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ലോകതലത്തിൽ ചർച്ചയാകുന്നത് ഇതാദ്യമായിട്ടാണ്. ഇനി എന്താണ് ഈ ഡാറ്റാ സെന്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, വൻകിട സ്ഥാപനങ്ങളും കമ്പനികളും തങ്ങളുടെ വിലപ്പെട്ട ഡാറ്റകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും പ്രോസസ് ചെയ്യുന്നതിനും തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിനുമായി ഉയർന്ന ശേഷിയുള്ള സെർവറുകളും നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ഉപകരണങ്ങൾ കേന്ദ്രീകൃതമായി ക്രമീകരിച്ചിരിക്കുന്ന സജ്ജീകരണത്തെയാണ് ഡാറ്റാ സെന്റർ എന്ന് വിളിക്കുന്നത്. നിലവിൽ ലോകത്താകമാനം 7.2 ദശലക്ഷത്തിലേറെ ഡാറ്റാ സെന്ററുകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ലോകത്ത് ഡാറ്റ നിർണായക ഘടകമാണെങ്കിലും ജനറേറ്റീവ് AIയുടെ അൽഗോരിതങ്ങളുടെയും വരവോടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡാറ്റയുടെ അളവ് നിയന്ത്രണാതീതമായി ഉയർന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ കടന്നു വരവോടെ ഇത് പിന്നെയും വർദ്ധിച്ചു. ഇതോടെ സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ നട്ടെല്ലായി ഡാറ്റാ സെന്ററുകൾ മാറി. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ വികസിത രാജ്യങ്ങളിൽ ആരംഭിച്ച ഇവ ഇന്ന് ലോകത്ത് എല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലുള്ള ഫാലനിൽ സ്ഥാപിച്ച കാർബൺ നെഗറ്റീവ് ഡാറ്റാ സെന്റർ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. സോളാർ പാനലുകളും വിൻഡ് മില്ലുകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ സെന്ററിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ജലം ഉപയോഗിക്കുന്നുള്ളൂ. ഹരിതോർജ്ജനത്തിലേക്കും സുസ്ഥിര രൂപകൽപ്പനകളിലേക്കും ഡാറ്റാ സെന്റർ നിർമ്മാണം മാറിയാൽ മാത്രമേ ഡിജിറ്റൽ യുഗത്തിന്റെ നേട്ടങ്ങൾ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കാതെ വരും തലമുറയ്ക്കായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ചേട്ടാ വേഗം ഇറങ്ങ്, 100 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
3: 100 മണിക്കൂറോ? എങ്ങോട്ട്?
2: ഓക്സിജനിൽ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ ആരംഭിച്ചു ഓഗസ്റ്റ് 17 വരെ.
4: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല.
5: ഈ മൊബൈൽ ഫോൺ മാറാറായില്ലേ? ഓക്സിജനിൽ മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കല്ലേ ഓഗസ്റ്റ് 17 വരെ. മൊബൈൽ ഫോൺ മേടിക്കാൻ ഓക്സിജൻ അല്ലേ ബെസ്റ്റ്?
6: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ

0: ടേക്ക് എ ബ്രേക്ക്.
1: ഗെയിമിംഗ് ലോകത്തെ അമ്പരിപ്പിക്കാൻ GTA 6 എത്തുകയാണ്. എന്താണെന്നല്ലേ കേൾക്കാം. ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. ഗെയിമിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ പ്രീ ഓർഡർ വിവരങ്ങൾ റോക്ക് സ്റ്റാർ ഗെയിംസ് ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുകയാണ്. വൈസ് സിറ്റിയുടെ പശ്ചാത്തലത്തിൽ ജെയ്സൺ, ലൂസിയ എന്നീ രണ്ട് കഥാപാത്രങ്ങളുടെ കഥ പറയുന്ന ഈ ഗെയിം ഗ്രാഫിക്സിലും ഓപ്പൺ വേൾഡ് അനുഭവത്തിലും പുത്തൻ വിപ്ലവമായിരിക്കും സൃഷ്ടിക്കുക. 2026 നവംബർ 19 PS5, എക്സ്ബോക്സ് സീരീസ് XS പ്ലാറ്റ്ഫോമുകളിലാണ് ഗെയിം എത്തുന്നത്. June 25 അർദ്ധരാത്രി മുതൽ പ്രീ ഓർഡറുകളും ലൈവായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ വില ഏകദേശം 7,499 രൂപ മുതലാണ് ആരംഭിക്കുന്നത്. ആൻഡ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട് ആണ് ഇത് ഓൺലൈൻ ആയിട്ട് കളിക്കാൻ പറ്റുമോ എന്നുള്ളത്. തുടക്കത്തിൽ ഇതൊരു സിംഗിൾ പ്ലെയർ ഗെയിം മാത്രമായിരിക്കും. GTA ഓൺലൈൻ പിന്നീട് മാത്രമേ റോക്ക് സ്റ്റാർ അവതരിപ്പിക്കൂ. PC വേർഷന്റെ റിലീസ് തീയതി റോക്ക് സ്റ്റാർ പ്രഖ്യാപിച്ചിട്ടില്ല. കൺസോൾ റിലീസിന് ശേഷം 12 മുതൽ 18 മാസം വരെ ഇതിനായി കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇനി ഗെയിമിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. GTA 6 മുൻകൂട്ടി കളിക്കാമെന്ന് അവകാശപ്പെട്ട് വരുന്ന വ്യാജ ബീറ്റ ഇൻവിറ്റേഷൻ ഇമെയിലുകളിൽ വീഴാനൊന്നും പാടില്ല. അപ്പോൾ ഈ സ്കാംസിലൊന്നും പെടാതെ എല്ലാവരും അവെയർ ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം. ടേക്ക് എ ബ്രേക്കിലൂടെ അതിനു മുന്നായി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും
2: ഓക്സിജനിൽ മഹാവിലക്കുറവുണ്ട്. 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ. ഓഗസ്റ്റ് 17 വരെ വാഷിംഗ് മെഷീൻ നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കാം.
3: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില. മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒന്ന് കേട്ടാലോ. ഈ സീറ്റ് ബെൽറ്റ് ലോക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അത് മുറിച്ചു മാറ്റാതെ രക്ഷപ്പെടാൻ പ്രധാനമായിട്ടും രണ്ട് മാർഗങ്ങളാണുള്ളത്. ആദ്യത്തേത് 3 maximum മെത്തേഡ് എന്നാണ് പറയുന്നത്. ആദ്യം സീറ്റ് പരമാവധി പിറകിലേക്ക് ഇറക്കുക, അതിനുശേഷം സീറ്റിന്റെ ചാര് പരമാവധി പിറകിലേക്ക് കിടത്തിയിടുക, അതിനുശേഷം സീറ്റ് ബെൽറ്റ് പതുക്കെ വലിക്കുക, പൂർണ്ണമായും വലിച്ചതിനു ശേഷം വയറിന്റെ ഭാഗത്തുള്ള ബെൽറ്റ് ലൂസ് ആക്കുക. ആ ഒരു ഗ്യാപ്പിൽ 6 അടിയോളം ഉയരമുള്ള ഒരു മനുഷ്യനെ എളുപ്പം പുറത്തു വരാൻ സാധിക്കും വിധമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറ്റൊന്നാണ് ഡ്രൈവിംഗ് സീറ്റിന് പിറകിൽ ഒരു വ്യക്തിയോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ സീറ്റിന്റെ ചാര് പൂർണ്ണമായും കിടത്തിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ രീതി ശ്രമിക്കാവുന്നതാണ്. ആദ്യം സീറ്റ് പരമാവധി പിറകിലേക്ക് ഇറക്കുക, അതിനുശേഷം സീറ്റ് ബെൽറ്റ് പൂർണ്ണമായും വലിക്കുക, എന്നിട്ട് വയറിന്റെ ഭാഗത്തുള്ള ബെൽറ്റ് ലൂസാക്കി നെഞ്ചിന്റെ ഭാഗം ടൈറ്റ് ആക്കി വെക്കുക, എന്നിട്ട് വലതു കാൽ ആദ്യം പുറത്തേക്കിടുക, ശേഷം ഇടതു കാലും പുറത്തേക്കിടുക. അത് കഴിഞ്ഞ ശേഷം നെഞ്ചിന്റെ ഭാഗത്തുള്ള ബെൽറ്റ് ലൂസാക്കി പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ എന്തായാലും ഇതുപോലെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന ടൈമിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സേഫ് ആയിട്ടിരിക്കാനും സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാനും സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്തായാലും ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സ്വാരമെങ്കും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: നമുക്കൊപ്പം.
1: ഡ്രൈവിംഗ് ഇനി കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഓക്സിജനിൽ എന്താ ഇത്ര തിരക്ക്?
3: മഹാവിലക്കുറവിന്റെ 100 മണിക്കൂർ ഫ്രീഡം സെയിൽ നടക്കുമല്ലേ നമ്മുടെ ഓക്സിജനിൽ. ഓഗസ്റ്റ് 17 വരെ
4: ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫറിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില, മാത്രമല്ല 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ. Digital Expert.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, കുട്ടിക്കാലം തൊട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്ന് ജീവിതം എന്ന് പറയുന്നത് വെറുമൊരു കളിയായിരുന്നു. ചിരിക്കാനും കരയാനും അന്ന് ഒരുപാട് കാരണങ്ങൾ ഒന്നും വേണ്ടിയിരുന്നില്ല. സങ്കടം വന്നാൽ അപ്പോൾ തന്നെ കരയും, അടുത്ത നിമിഷം അത് മറന്നിച്ചിരിക്കും. പക്ഷേ നമ്മൾ വലുതാകും തോറും ലൈഫിൻ്റെ ആ പഴയ മുഖം പതിയെ മാറി തുടങ്ങും. കളിച്ച് നടന്ന നടുമുറ്റത്തിൽ നിന്ന് നമ്മൾ വലിയ ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ ജീവിതം അതിൻ്റെ പുതിയ മുഖങ്ങൾ കാണിച്ചു തുടങ്ങും. ചിലപ്പോൾ അത് നമ്മളെ അത്ഭുതപ്പെടുത്തും, ചിലപ്പോൾ പേടിപ്പിക്കും. എങ്കിലും ആ മാറ്റങ്ങളെ നമ്മളറിയാതെ തന്നെ പതുക്കെ പതുക്കെ സ്നേഹിച്ച് തുടങ്ങാറുണ്ട്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, കൗമാരത്തിലേക്ക് കടക്കുമ്പോഴേ ലൈഫിന് സ്വപ്നങ്ങളുടെ ഒരു മുഖമാണ്. ലോകം മുഴുവൻ കീഴടക്കാമെന്നൊരു തോന്നലായിരിക്കും അന്ന്. നമ്മൾ ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കും. പക്ഷേ പ്രായം കൂടുന്തോറും യാഥാർത്ഥ്യങ്ങൾ നമ്മളെ തേടിയെത്തും. ചില സ്വപ്നങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷേ പ്രായം കൂടുന്തോറും യാഥാർത്ഥ്യങ്ങൾ നമ്മളെ തേടിയെത്തും. ആ സമയത്ത് ജീവിതം കാണിച്ചു തരുന്ന ആ ഒരു പരാജയത്തിൻ്റെ മുഖമുണ്ടല്ലോ, അത് വലിയൊരു പാഠമാണ്. തോൽവികളിൽ എങ്ങനെ തിരിച്ചു വരണമെന്നും ഉള്ളതുകൊണ്ട് എങ്ങനെ സന്തോഷിക്കണമെന്നും നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ ആ മുഖമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ലൈഫിൻ്റെ ഒരു മുഖമുണ്ട്, പ്രണയം. ആദ്യമായി ഒരാളോട് തോന്നുന്ന ആ ഒരു ഇഷ്ടം ലൈഫിനെ ആകെ മാറ്റിമറിക്കും. എല്ലാം വളരെ മനോഹരമായി തോന്നുന്ന സമയം. പക്ഷേ ചില പ്രണയങ്ങൾ പാതി വഴിയിൽ അവസാനിക്കുമ്പോൾ ജീവിതം മറ്റൊരു മുഖം കാണിക്കും. നഷ്ടപ്പെടലിൻ്റെ ആ വലിയ വേദന. എന്നാൽ കാലം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും പ്രണയമെന്നത് എപ്പോഴും സ്വന്തമാക്കൽ മാത്രമല്ല എന്ന്. ദൂരെ നിന്ന് ഒരാളുടെ സന്തോഷം കണ്ട് ആഗ്രഹിക്കുന്നതും പ്രണയത്തിൻ്റെ മറ്റൊരു മനോഹരമായ മുഖം തന്നെയാണെന്ന് ജീവിതം നമ്മളെ പഠിപ്പിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
0: ദ ക്യൂ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, സൗഹൃദങ്ങളുടെ കാര്യത്തിലും ജീവിതത്തിന് പല മുഖങ്ങളുണ്ട്. പണ്ട് സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കരുതും ഈ കൂട്ടുകാർ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നു. പക്ഷേ പിന്നീട് ജോലി, കുടുംബം എന്നൊക്കെയായിട്ട് ഓരോരുത്തരും അവരുടേതായ തിരക്കുകളിലേക്ക് മാറുമ്പോൾ പലരും നമ്മിൽ നിന്ന് അകന്നു പോകും. എന്നും വിളിച്ചിരുന്നവർ വല്ലപ്പോഴും മെസ്സേജ് അയക്കുന്നവരായി മാറും. അതൊരു സങ്കടമാണെങ്കിലും ലൈഫിൻ്റെ ആ മാറ്റത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. എങ്കിലും ആ പഴയ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു പുഞ്ചിരിയായി ബാക്കിയുണ്ടാവും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ലൈഫിന് തീർത്തും അപരിചിതമായ മറ്റൊരു മുഖമാണ്. അതുവരെ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന നമ്മൾ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങും. ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരുടെ മുന്നിൽ നമ്മൾ ചിരിച്ചു കാണിക്കും. അതൊരു അഭിനയമല്ല, മറിച്ച് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അതിജീവനമാണ്. എത്രയൊക്കെ കഷ്ടപ്പാടുകൾ വന്നാലും പിടിച്ചു നിൽക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ജീവിതത്തിൻ്റെ ഈ കഠിനമായ മുഖമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ജീവിതയാത്രയിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാറുണ്ട്. മരണം കൊണ്ടോ അല്ലാതെയൊക്കെ അവർ നമ്മിൽ നിന്ന് ദൂരേക്ക് പോകുമ്പോൾ ജീവിതം കാണിക്കുന്ന ആ ശൂന്യതയുടെ മുഖം വളരെ ഭയാനകമാണ്. അവരില്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ കാലം എല്ലാ മുറിവുകളും ഉണക്കുമെന്ന് പറയുന്നത് പോലെ പതുക്കെ പതുക്കെ ആ നഷ്ടങ്ങളുമായി പൊരുത്തപ്പെടാൻ നമ്മൾ പഠിക്കും. കൂടെയുള്ളപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ലൈഫിൻ്റെ ഈ മുഖമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാവും.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം നമുക്ക് കാണിച്ചു തന്ന ഓരോ മുഖങ്ങൾക്കും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ചിരിച്ചതും കരഞ്ഞതും ജയിച്ചതും തോറ്റതുമെല്ലാം ഇന്ന് കാണുന്ന ഈ നമ്മളായി മാറാൻ വേണ്ടിയായിരുന്നു. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ജീവിതം എന്തൊക്കെ മുഖങ്ങളാണ് കാണിച്ചു തരിക എന്ന് അറിയില്ല. പക്ഷേ എന്തുവന്നാലും അതിനൊരു പുഞ്ചിരിയോടെ നേരിടാൻ നമുക്ക് കഴിയണം. ഓരോ മാറ്റങ്ങളെയും സ്നേഹിക്കാൻ കഴിയണം. ഓരോ മാറ്റങ്ങളെയും സ്നേഹിക്കാൻ കഴിയണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെഞ്ചത്ത് നേരുണ്ട്, സ്നേഹത്തിൽ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്. മീനുണ്ട്, മുത്തുണ്ട്, ഊണാരപ്പുറ്റുണ്ട്, ചുണ്ടത്ത് പാട്ടുണ്ട് കടലമ്മയ്ക്ക്.

0: நினைச்சு போய்
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

കാശ്മീരം ഉതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോൾ. ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു, ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി, അരുളൂ രാജീവം വിടരും നിൻ വിഴികൾ കാശ്മീരം.

കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് വലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകൾ അലറിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറമാകട്ടി മികിടത്തി മൃഗത്തെ കാരിത്തക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു

0: ഇളത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിൽ ഒരപ്പോ തിക്കരി നല്ലതു പാടി തണ്ടടു വലയട് പറയട് വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടടു വലയട് പറയട് വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തരികിടതി മൃതത്തെ താകിടതി മൃതത്തെ ദിവികിടതി മൃതത്തെ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.